നമസ്കാരം ടൊറന്റോ, ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ് ഔട്ട് ദേർ. ഇന്ന് മെയ് 8 രാവിലെ 8:30 കഴിയുന്നു. വെൽക്കം ടു മോർണിംഗ് ഡ്രൈവ് ഓൺ മധുരഗീതം FM. നിങ്ങളുടെ കൂടെയുള്ളത് RJ വിഷ്ണു ആണ് കേട്ടോ. അപ്പോൾ കുറേ ആയല്ലോ നമ്മളെ കണ്ടിട്ടും കേട്ടിട്ടും. ആൻഡ് ഐ എം സോ ഗ്ലാഡ് ടു ബി ബാക്ക് ഹിയർ വിത്ത് ഓൾ ഓഫ് യു ഇൻ ദ സ്റ്റുഡിയോ. ഞാൻ കുറച്ച് നാളായിട്ട് നാട്ടിലായിരുന്നു. ഒന്ന് ഷവായി ആവാൻ പോയെന്നോ തന്തൂരി ആവാൻ പോയെന്നോ എന്നൊക്കെ പറയുന്നതായിരിക്കും ശരി. എന്തായിരുന്നു ചൂട്! പക്ഷെ ചൂട് മാറ്റി നിർത്തിയാൽ ഒരു അടിപൊളി കേരള ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഫുൾ എനർജിയോടെ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നല്ല കിടിലം വെതറായി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ പരിപാടി? രാവിലെ എഴുന്നേറ്റ് നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ ഷോയ്ക്ക് വേണ്ടി നിങ്ങൾ എക്സൈറ്റഡ് ആണോ? കാരണം ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു പവർ പാക്ഡ്, എൻ്റർടൈൻമെൻറ്റ് പാക്ഡ് ഷോ ആണുള്ളത്. ഒരു ക്യുക്ക് അജണ്ട പറയാം. കേരളത്തിൽ നിന്ന് തുടങ്ങി നമ്മൾ തമിഴ്നാട്ടിലൂടെ ഒന്ന് കറങ്ങി ടൊറൻ്റോ വരെയുള്ള ഒട്ടനവധി അപ്ഡേറ്റ്സും പല ഡൈമെൻഷൻസിലുമാണ് നമ്മൾ കാര്യങ്ങൾ കവർ ചെയ്യാൻ പോകുന്നത്. നാട്ടിലെ തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് അല്ലാതെ മറ്റു ചൂട്, നമ്മുടെ GTL വീക്കെൻഡ് വിശേഷങ്ങൾ, സ്പോർട്സ് അപ്ഡേറ്റ്, അങ്ങനെ കുറച്ച് അടിപൊളി പാട്ടുകളും. അപ്പോൾ എങ്ങനെ നമ്മൾ അങ്ങോട്ട് തുടങ്ങുമല്ലേ? അപ്പോൾ നമുക്ക് നല്ലപോലെ ഐശ്വര്യമായിട്ടൊരു പാട്ട് കേട്ടങ്ങ് തുടങ്ങാം. വെൽക്കം ടു മോർണിംഗ് ഡ്രൈവ് ഓൺ മധുരഗീതം FM.

0: പാട്ടുകളുടെ പൂക്കാലവുമായി മധുരഗീതം 101.3 FM.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning. And now with the Malabar Golden Diamonds Mine Diamond Festival, it's the perfect occasion to buy your dream diamonds. Get free gold coins with your diamond and precious gem jewelry purchases. Also exchange your old 22-carat gold jewelry purchased from anywhere without any loss. Now, speak your heart freely with Malabar Golden Diamonds. Heartland Town Center, Mississauga and Kingston Road West, Ajax.
2: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സിസാഗ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ് ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
3: മിസ്സിസാഗ ക്രൈസ്ലർ 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സിസാഗ. സർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സിസാഗ ക്രൈസ്ലർ.com.
2: ഇനി നിങ്ങളുടെ യാത്ര മിസ്സിസാഗ ക്രൈസ്ലറിനൊപ്പം.
4: നിങ്ങൾ ഒരു വിദഗ്ധ ഡെന്റൽ സേവനം നോക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ജോ പെയിൻ, തലവേദന, ഉറക്കത്തിലുള്ള ശ്വാസതടസ്സം, ഇവ ഏതെങ്കിലും കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ?
5: ഡോക്ടർ അശോക് ബാബു റാമ്യ ആൻഡ് അസോസിയേറ്റ്സ് ടേക്കിംഗ് കെയർ ഓഫ് എവറിഥിംഗ് ഫ്രം ജനറൽ ഡെന്റിസ്ട്രി ടു TMJ ആൻഡ് ഓറോഫേഷ്യൽ പെയിൻ. ഓവർ 20 years ഓഫ് എക്സ്പീരിയൻസ്
6: ഫ്രം ഇംപ്ലാന്റ്സ്, ഡെൻചേഴ്സ് ആൻഡ് ബ്രേസസ് ടു റൂട്ട് കനാൽസ് ആൻഡ് കോസ്മെറ്റിക് ഡെന്റിസ്ട്രി. വിസിറ്റ് കെനഡി റൂത്ത് ഡെന്റൽ സെന്റർ ഇൻ ബ്രാംപ്ടൺ, 905-846-1595, ഓർ ക്രെഡിറ്റ് വാലി ഡെന്റിസ്ട്രി ഇൻ Mississauga, 647-825-3276,
5: or contact Ramya Dentistry for TMJ and orofacial pain, 905-997-1865.
6: They speak your language. Book an appointment today for your perfect smile.
0: നമ്മുടെ നാട്, നമ്മുടെ രുചി, അതാണ് വർഷങ്ങളായി മിസ്സിസാഗയിലെ മലയാളികൾക്ക് കർപ്പകം ഗ്രോസറീസ്. നാട്ടിൽ നിന്ന് വരുന്ന മസാലപ്പൊടികൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, ശീതീകരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, പച്ചക്കറികൾ, മധുര പലഹാരങ്ങൾ, കൂടാതെ നാടൻ കോഴി, നാട്ടിൽ കിട്ടുന്നത് പോലെയുള്ള ഗോഡ് മീറ്റ്, വിവിധ ഇനം ഫ്രഷ് ഫിഷ് എല്ലാം കർപ്പകം ഗ്രോസറീസിൽ ലഭ്യമാണ്.
7: സ്പൈസ് അപ്പ് കാനഡ, കേരള സ്റ്റൈൽ, കർപ്പകം ഗ്രോസറീസ്, 6970 ലിസ്കർ ഡ്രൈവ്, നിയർ ദ ഇന്റർസെക്ഷൻ ഓഫ് ഡെറി ആൻഡ് 9th ലൈൻ, ബിഹൈൻഡ് 7-11. 905-785-0444. കർപ്പകം ഗ്രോസറീസ്.
4: പണ്ടൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ കാര്യം വളരെ
8: ഈസിയാണ്.
4: വിത്ത് ലെംഫൈ, സ്മാർട്ട്, ഫാസ്റ്റ് ആൻഡ് സൂപ്പർ റിവാർഡിംഗ്. US, UK, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെംഫൈ അവൈലബിൾ ആണ്. 25-ലധികം രാജ്യങ്ങൾക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഓവർ 2 മില്യൺ കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്. പറയാം, 0 to minimal ഫീസ്, ലൈറ്റ്നിംഗ് ഫാസ്റ്റ് ട്രാൻസ്ഫേഴ്സ്, കമ്പാരിറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്സ്, റിവാർഡ് പോയിന്റ്സ് ഇൻ കാനഡ.
8: മധുരഗീതം ലിസണേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്
4: ഉണ്ടല്ലോ. യൂസ് കോഡ് ഗീതം ആൻഡ് ഗെറ്റ് 10% ഓൺ minimum transfer of $100, maximum cashback up to $50 on sending $500.
8: So next time you send money from Canada, remember just one name,
4: Lemfi. Fast money, happy homes, Lemfi. Terms and conditions apply.
9: This is Madhurgeetha Morning Drive on CMR 101.3 FM.
10: Welcome back to Morning Drive. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം RJ വിഷ്ണു. ആദ്യത്തെ പാട്ടുണ്ടല്ലോ, അതായത് കൈക്കുടന്ന് നിറയെന്ന പാട്ട്, 10-33 വർഷം മുന്നേ ഇറങ്ങിയ പാട്ടാണ്. മായാമയൂർ എന്ന സിനിമയിലെ ഗാനമാണ് കേട്ടോ. അപ്പോൾ ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് രവീന്ദ്ര മാസ്റ്റർ. ഈ പേരുകൾ ശ്രദ്ധിച്ചോളൂ. ആരാ വരികൾ എഴുതിയിരിക്കുന്നത്? ഗിരീഷ് പുത്തഞ്ചേരി. പാടിയിരിക്കുന്നത് KJ യേശുദാസും S. ജാനകിയും. എന്തൊരു കോമ്പിനേഷൻ എന്നാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മുടിഞ്ഞ നൊസ്റ്റുമൊക്കെ അടിച്ചില്ലേ. എൻ്റെ ഉദ്ദേശം അതായിരുന്നു, നിങ്ങളെ നാട്ടിലെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മാജിക്കൽ കോമ്പിനേഷൻ ആയിരുന്നു അത് എന്ന് സംശയമില്ലാണ്ട് പറയാം. നാട്ടിലെ ഓർമ്മകളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പ്രധാന വിഷയം എൻ്റെ ഓർമ്മയിൽ വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വാട്സപ്പൊന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ 9,900 വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചർച്ച ഒന്നും മാത്രമാണ്, 2026 കേരള അസംബ്ലി ഇലക്ഷൻ. എന്തായിരുന്നു പരിപാടി അല്ലേ? മുഴുവൻ താത്വിക അവലോകനങ്ങൾ കൊണ്ട് വാട്സപ്പിൻ്റെ സെർവർ വരെ അടിച്ചു പോയോ എന്നായിരുന്നു എൻ്റെ സംശയം. May 4 നമ്മുടെ ഒഫീഷ്യൽ വോട്ട് കൗണ്ടിങ്. 79.7% ആൾക്കാരാണ് ഇപ്രാവശ്യം വോട്ട് ചെയ്തത്. അതിൽ ഒരാൾ ഞാനാണ്. എൻ്റെ ഇടത് കൈയുടെ ചൂണ്ടുവിരലിൽ ഇപ്പോഴും മഷി പുരണ്ടിട്ടുണ്ട്. അത് ഇതുവരെ മാഞ്ഞു പോയിട്ടില്ല. എൻ്റെ വോട്ട് പാഴായോ എന്ന് ചോദിക്കരുത്, അത് ഞങ്ങളുടെ ട്രേഡ് സീക്രട്ടാണ്, പുറത്ത് പറയില്ല. അപ്പം ചൂടും വെയിലും ഒന്നും നോക്കാണ്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും നല്ല രീതിയിൽ ഇറങ്ങി വോട്ട് ചെയ്തു. പലരുടെയും പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് UDF ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി നേടി എന്ന് തന്നെ പറയേണ്ടി വരും. 71 സീറ്റ് മാത്രം മതിയായിരുന്നു മെജോറിറ്റിക്ക്. പക്ഷേ UDF നേടിയത് 102 സീറ്റുകളാണ്. ആൻഡ് അഗെയിൻ, LDF എതിർപക്ഷത്തിലുള്ള LDF നേടിയത് 35 സീറ്റും BJPയുടെ നേതൃത്വത്തിൽ NDA നേടിയത് 3 സീറ്റുകളാണ്. ഇപ്പോൾ അവിടുത്തെ ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത് ഇലക്ഷനേക്കാൾ ഡ്രാമയാണ് ഓർ ഇലക്ഷൻ റിസൾട്ട്സിനേക്കാൾ ഡ്രാമയാണ് ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ള ചർച്ചയിൽ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കും വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിലൊരു തീരുമാനമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ അവസാനം പറയുകയാണ്, തേങ്ങ ഉടക്കി സ്വാമി, നമുക്ക് അറിയണോ ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നും പ്രതിപക്ഷ നേതാവെന്നൊക്കെ. അപ്പോൾ അതിനുവേണ്ടി നമ്മളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അത് ഇന്ന് കൊണ്ടൊരു തീരുമാനമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പൊതുവേ ഈ ഇലക്ഷൻ വാർത്തകൾക്ക് ഭയങ്കര ചൂട് കൂടുതലാണല്ലോ, എസ്പെഷ്യലി നമ്മൾ മലയാളികൾക്ക്. കാരണം നമുക്ക് രാഷ്ട്രീയ പ്രതിബദ്ധത ഒരല്പം കൂടുതലാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ സമയത്ത് നമുക്ക് ആവി പറക്കുന്ന ചൂടായിരിക്കും അല്ലേ. ഈ ആവി പറക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ നാട്ടിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ഓർമ്മ വന്നത്. എല്ലാ ദിവസവും എന്ത് രസമായിരുന്നു, ഒരു ദിവസം ദോശ, ഇഡലി, പുട്ട്, ചപ്പാത്തി, പൂരി. ഇവിടെ വന്നു കഴിഞ്ഞാലോ വീണ്ടും ബാച്ചിലർ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് മാറും, നമ്മുടെ സ്വന്തം ബ്രെഡ്, പീനട്ട് ബട്ടർ. മനുഷ്യൻ്റെയൊക്കെ ഓരോ അവസ്ഥകളെ. അതുപോട്ടെ, നാട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടാക്കാൻ ഞാനൊരു സൂത്രം പറഞ്ഞെന്നാലോ. അടുത്തതായി നമ്മുടെ ആശാ രജി ചേച്ചി അവതരിപ്പിക്കുന്ന നാടൻ രുചിയാണ്. ഇന്നത്തെ വെറൈറ്റി ഐറ്റം എന്ന് പറയുന്നത് മുട്ട പുട്ടാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശക്കും, പ്രത്യേകിച്ച് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ അത് ഉറപ്പാണ്. അപ്പോൾ അത് കേട്ടിട്ട് തിരിച്ചു വരും.
11: വളരെ രുചികരവും സ്വാദിഷ്ടവുമായ പല നാടൻ പാചക വിധികളുമായി നിങ്ങളുടെ മുന്നിൽ ആശാ രജി അവതരിപ്പിക്കുന്നു നാടൻ രുചി.
12: നമസ്കാരം. നാടൻ രുചിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മധുരഗീതം ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ ആഴ്ച മുട്ട റോസ്റ്റ് സ്റ്റഫ് ചെയ്ത് ചെയ്യുന്ന പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം. നമ്മൾ എപ്പോഴും പുട്ടിൻ്റെ പൊടി ആദ്യം നനച്ച് റെഡിയാക്കി മാറ്റി വയ്ക്കുക. അപ്പോൾ ഒരു കപ്പ് പുട്ട് പൊടിക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളവും ഒരു ക്വാർട്ടർ ടീസ്പൂൺ ഉപ്പും ഒരു ക്വാർട്ടർ ടു അല്ലെങ്കിൽ ഒരു കുറച്ചൊരു ഹാൻഡ്ഫുൾ ഓഫ് തേങ്ങാപ്പീരയും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് പുട്ടിൻ്റെ മാവ് നനച്ച് റെഡിയാക്കി മാറ്റി വയ്ക്കുക. ഇനി നമ്മൾക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായത് അപ്പോൾ പുഴുങ്ങിയ മുട്ട ഒരു 4-5 എണ്ണം അല്ലെങ്കിൽ ഒരു 3 എണ്ണം. അതിന് വേണ്ടുന്നത് ഒരു 2 അത്യാവശ്യം മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത്, പിന്നെ ജിഞ്ചറും ഗാർലിക്കും ക്രഷ് ചെയ്തത് ഒരു 1/2 ടേബിൾ സ്പൂൺ വീതം, ഒരു 3-4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു 1/2 ടൊമാറ്റോ. ടൊമാറ്റോ ഇതിലും അഗെയിൻ ഒരുപാട് ഇടാറില്ല, ഒരു 1/2 ടൊമാറ്റോ. ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ അത് 1 എണ്ണം എടുക്കുക. പിന്നെ ഇതിലോട്ട് ഇടേണ്ട മസാലപ്പൊടികൾ, കാശ്മീരി ചില്ലി പൗഡർ ഒരു 1 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത്. ഞാൻ ഗരം മസാല എൻ്റെ മുട്ട റോസ്റ്റ് ഇടാറേ ഇല്ല. പെരിഞ്ചീരകം ലേശം പൊടിച്ചത് അതൊരു 1/4 ടീസ്പൂൺ. ഇത്രയും മസാലാസ് ആണ് നമ്മൾ ഇതിലോട്ട് ഇടുന്നത്. ഇത്രയേ ഉള്ളൂ ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായത്. പിന്നെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്, അതൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അപ്പം നമുക്ക് ഈ മുട്ട റോസ്റ്റ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അടുപ്പ് കത്തിച്ച് ചുവട് കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി വെച്ചതിന് ശേഷം അതിലോട്ട് എണ്ണയും വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ലപോലെ ചൂടായി വരുമ്പോൾ ആദ്യം സവാള ഇട്ട് ലേശം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിലോട്ട് ഈ ജിഞ്ചറും ഗാർലിക്കും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ ഒന്ന് വഴണ്ട് വരുമ്പം നമ്മൾ മസാലാസ് എല്ലാം ആഡ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി ഈ മുട്ട റോസ്റ്റ് സാധാരണ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് വഴറ്റി ആ ഒരു കട്ടിയുള്ള കൺസിസ്റ്റൻസി ആണല്ലോ, വെള്ളമൊന്നും നമ്മൾ വേറെ ചേർക്കാറില്ല, തേങ്ങാപ്പാൽ അങ്ങനെയൊന്നുമില്ല, ആ ഒരു മുട്ട റോസ്റ്റ് ആ കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇത് റെഡിയാക്കി മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ അഗെയിൻ പുട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നീള പുട്ട് കുറ്റിയിലാണോ അതോ ചിരട്ടപ്പുട്ടാണോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എപ്പോഴും ആദ്യം ഒരു ലെയർ ഓഫ് മാവ് ഇടുക, പിന്നെ അതിന് മുകളിൽ നമ്മൾ സ്റ്റഫിങ് വയ്ക്കുക. ചിരട്ടപ്പുട്ടിലാണെങ്കിൽ അല്ല, നമ്മളുടെ റെഗുലർ പുട്ടുകുറ്റിയിലാണെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റഫിങ് ഇടുക, പിന്നെ ലെയർ ലെയറായിട്ട് നമ്മൾ മാവിട്ട് സ്റ്റഫിങ് ഇടുക. അങ്ങനെ നമ്മൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മുട്ടപ്പുട്ടും ഭയങ്കര അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. നമ്മളെന്തോ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര ഒരു ഫ്ലേവർഫുള്ളായിട്ട് തോന്നി ഇത് കഴിക്കുമ്പം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഐ എം ഷുവർ ദാറ്റ് കുറേ പേരെങ്കിലും ഇത് ഓൾറെഡി ട്രൈ ചെയ്തതായിരിക്കും. എന്നാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ആ ആവിയിലിരുന്ന് മുട്ട റോസ്റ്റും ഈ മാവും എല്ലാം കൂടെ ഒന്നുകൂടെ ചൂടായി അതിൻ്റെ ആ ഫ്ലേവർ ആ മാവിലോട്ട് ഇറങ്ങി കഴിയുമ്പം അസാധ്യ രുചിയാണ്. അപ്പം അടുത്തയാഴ്ച നമുക്കൊരു സ്വീറ്റ് സ്റ്റഫ്ഡ് പുട്ടിൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ ചക്കയോ ചക്കപ്പഴമോ മാമ്പഴമോ വെച്ചുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടായിരിക്കും ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. പിന്നെ ഒരു കാര്യം, ആരെങ്കിലും ഒക്കെ ഇത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സെൻഡ് അസ് ദ ഫോട്ടോസ്. അപ്പം അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ ട്രൈ ചെയ്തു എന്നുള്ളത്. അപ്പോൾ എല്ലാവരെയും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.
2: വളരെ രുചികരവും സ്വാദിഷ്ടവുമായ പല നാടൻ പാചകവിധികളുമായി നിങ്ങളുടെ മുന്നിൽ ആശാ രുചി അവതരിപ്പിക്കുന്നു നാടൻ രുചി.

0: Madhura Geetam playing soulful music week after week.
1: ജെരി ഒരുപാട് കാര്യങ്ങൾ പറയും അറ്റ് വർക്ക് അറ്റ് ഹോം ആൻഡ് ഇൻ എവറി ഫോട്ടോ. അവിടെയാണ് പല്ലുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം.
2: സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക് ലെഡ് ബൈ ഡോക്ടർ അറ്റ്ലി ജോർജ് വിത്ത് ഹൈലി എക്സ്പീരിയൻസ്ഡ് ഡെന്റിസ്റ്റ് സെർവിംഗ് യു ഫ്രം മാർക്കം ആൻഡ് നോർത്ത് യോർക്ക്. ബോത്ത് ടിടിസി ആക്സസിബിൾ നൗ അക്സെപ്റ്റിംഗ് ന്യൂ പേഷ്യന്റ്സ് അണ്ടർ കനേഡിയൻ ഡെന്റൽ കെയർ പ്ലാൻ.
3: വിസിറ്റ് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക് ഡോട്ട് കോം ആൻഡ് ബുക്ക് ഓൺലൈൻ ഇൻ മിനിറ്റ്സ്. കോൾ 289-554-3368 ഓർ 416-494-0008. സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. ഇനി നമുക്ക് ആത്മവിശ്വാസത്തോടെ ഉള്ളു തുറന്ന് ചിരിക്കാം.
4: ഈ ഓർണമെന്റ്സ് ഒക്കെ മാറ്റി വാങ്ങാറായി.
5: ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ
4: ഇത് മാറ്റി ദുബായ് സിംഗപ്പൂർ ഡിസൈൻസ് ആക്കാൻ. ഇനി നാട്ടിൽ പോകേണ്ട കാര്യമില്ല. ലൂരഗനാസ് ജ്വല്ലറിയിൽ പഴയ സ്വർണം 100% വിലയിൽ തന്നെ 916 സ്വർണമായി മാറ്റിയെടുക്കാം. വെയിറ്റേജ് പർച്ചേസിന് സ്പെഷ്യൽ പ്രൈസും സ്വർണ്ണ പണയത്തിന് കുറഞ്ഞ പലിശയും ഉണ്ട്.
6: ലൂരഗനാസ് ജ്വൽ ഹോം GTA's നമ്പർ 1 ജ്വല്ലറി ഗ്രൂപ്പ് നിയർ മാർക്കം ആൻഡ് സ്റ്റീൽസ് ഇന്റർസെക്ഷൻ 6055 സ്റ്റീൽ അവന്യൂ യൂണിറ്റ് C102 സ്കാർബ്രോ. കോൾ 6479472864 or 647-702-2159.
7: ടാക്സ് എഫിഷ്യന്റ് ആയി ആദ്യത്തെ വീട് എങ്ങനെ മേടിക്കാം? കുട്ടികൾക്ക് ഗവൺമെന്റിൽ നിന്ന് മാക്സിമം ഗ്രാന്റ് എങ്ങനെ കിട്ടും? മാതാപിതാക്കൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എടുക്കേണ്ട ട്രാവൽ ഇൻഷുറൻസ്? ബിസിനസ് ഓണേഴ്സിനും പ്രൊഫഷണൽസിനുമുള്ള ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിട്ടയർമെന്റ് ഓപ്ഷൻ എന്തൊക്കെയാണ്? പണം നഷ്ടമാകാതെ ഇൻഷുറൻസ് എങ്ങനെ എടുക്കാം? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിത്യേന വരുന്ന ചോദ്യങ്ങളാണല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഒരാളുടെ കയ്യിലുണ്ട്. ഫിനാൻഷ്യൽ അഡ്വൈസർ മുരളി നാരായണൻ. കോൾ

0: Murali Narayanan at 647-308-2116. Murali Narayanan, your trusted financial advisor with years of experience and knowledge.
1: അതെ, എനിക്കൊരു ഗോൾഡ് നെക്ലസ്, ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ ഒരു ചെയിൻ.
2: എന്താ പറഞ്ഞേ?
1: തനിക്ക് ഒരു ഓഡി 2026 A3 കാർ.
2: സ്വപ്നത്തിലായിരിക്കും.
1: വാ, വിജയാസ് ജ്വല്ലറീസിൽ എത്തിയിട്ട് ബാക്കി പറയാം. വിജയാസ് ജ്വല്ലറിയുടെ 2nd anniversary ഭാഗമായി ആഭരണങ്ങൾക്കായി $5,000 ചെലവഴിക്കുമ്പോൾ ഒരു ഓഡി 2026 A3 കാർ നേടാൻ ചാൻസ് കിട്ടും.
2: അവരുടെ $200 മന്ത്ലി ഗോൾ സേവിംഗ് സ്കീമിൽ ചേരുമ്പോൾ ഒരു ഫ്രീ കോംപ്ലിമെന്ററി റിംഗ് സ്വന്തമാക്കാം.
1: കൂടാതെ ഇൻസ്റ്റന്റ് ഫ്രീ ലോൺ സൗകര്യം ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ട്രെൻഡി ആഭരണങ്ങൾ മാസം തോറും അടച്ച് സ്വന്തമാക്കാം.
3: വിജയാസ് ജ്വല്ലറി, 3341 Markham Road, unit 127B, 416-900-4599. Vijayas, your trusted gold store.
4: കുറച്ച് വർത്തമാനവും വർത്തമാനകാല വാർത്തകളും. സ്റ്റേ ട്യൂൺഡ് ടു മധുരഗീതം മോർണിംഗ് ഡ്രൈവ്.
5: ഹലോ ഹലോ, ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. കൂടെയുള്ളത് നിങ്ങളുടെ ആർ ജെ വിഷ്ണുവാണ്. മധുരഗീതത്തിൻ്റെ ഒരു വലിയ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ശ്രോതാക്കൾ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊരു ആദ്യം പറഞ്ഞല്ലോ, കൈക്കുടന്ന് നിറയുന്ന പാട്ടിൽ ഞാൻ പറഞ്ഞു മ്യൂസീഷ്യൻ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്ത്. കിഷോർ മിസ്സിസ് ആഗിൽ നിന്ന് നമ്മൾ വിളിച്ചറിയിച്ചിരിക്കുകയാണ്. അതിൻ്റെ മ്യൂസീഷ്യൻ രഘുകുമാറായിരുന്നു. ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്, അതിവിടെ തന്നെ അറിയിച്ചുള്ളൂ. താങ്ക് യു കിഷോർ. അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും സംഗീതത്തെ സ്നേഹിക്കുന്ന, കലയെ സ്നേഹിക്കുന്ന നമ്മുടെ ശ്രോതാക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അനഗൈൻ, നമ്മൾ ഇതിനു മുന്നേ കേട്ട പാട്ട് കാട്ടുചെമ്പകമാണ്. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കിൽ കൈതപ്പുറം എഴുതിയ വരികൾ പാടിയത് ആവണി മൽഹറും പിന്നെ ബോളിവുഡ് സെൻസേഷനായ വിശാൽ മിശ്രയും ചേർന്നാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ശനിയാഴ്ച, നാളെ ഞായറാഴ്ച. എന്താണ് നാളത്തെ പ്രത്യേകത? വല്ല പിടിയുണ്ടോ? നമ്മുടെ പോരാളികളുടെ ദിവസമാണല്ലോ. ലോകത്തെ ഏറ്റവും വലിയ പോരാളി എന്ന് പറയുന്നത് അമ്മമാരാണല്ലോ. ഒന്നാണ് മദേഴ്സ് ഡേ 2026 ഇസ് ഓൺ സൺഡേ May 10th, 2026. അപ്പോൾ ഈ മദേഴ്സ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വേൾഡ് മലയാളി കൗൺസിൽ ഒണ്ടാരിയോ ഒരു അടിപൊളി ഓൺലൈൻ സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ടോപ്പിക്ക് എനിക്ക് നമ്മുടെ പേരൻസിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. ജനറേഷൻ ഗ്യാപ്പൊക്കെ മാറ്റി മക്കളെ എങ്ങനെ സ്നേഹത്തോടെ വളർത്താം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫീൽഡിൽ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള മധുശ്രീയാണ് 1 hour സെഷൻ നയിക്കുന്നത്. പരിപാടി കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പങ്കെടുക്കണമെങ്കിൽ ആകെ ചെയ്യാനുള്ളത് WMC സോഷ്യൽ മീഡിയ പേജുകളിൽ ഉള്ള ലിങ്ക് വഴി ഒന്ന് രജിസ്റ്റർ ചെയ്തോളൂ. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും വിജയാസ് ജ്വല്ലറിയുടെ ഹൃദയം നിറഞ്ഞ മദേഴ്സ് ഡേ ആശംസകൾ ഇവിടെ അറിയിച്ചുകൊള്ളുന്നു. ഈ വീക്കെൻഡിൽ വിജയാസ് ജ്വല്ലറി ഒരുക്കുന്ന സാറ്റർഡേ സൺഡേ സ്പെഷ്യൽ സെയിൽ ആരും മിസ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഓരോ പർച്ചേസിനും ഒരു സ്പെഷ്യൽ ഗോൾഡ് കോയിൻ അവിടെ ഫ്രീ ആയി കിട്ടുന്നുണ്ട്. ഈ ഗംഭീരമായ ഓഫറിനെ കുറിച്ച് അറിയുവാനും അതുപോലെ തന്നെ അവരുടെ മന്ത്ലി സേവിംഗ് സ്കീമിനെ കുറിച്ച് അറിയുവാനും 3341 Markham Road സ്കാർബറോയിലുള്ള വിജയാസ് ജ്വല്ലറി ഇന്ന് തന്നെ സന്ദർശിച്ചോളുക. ഇനി അവിടെ കൊണ്ടൊന്നും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള അപ്ഡേറ്റ്സ് കഴിയുന്നില്ല. May 30 ഓക്വില്ലിലെ ഹോളി ട്രിനിറ്റി കാത്തലിക് സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ട് ശ്രീനാരായണ അസോസിയേഷൻ അഥവാ SNA യൂണിഫെസ്റ്റ് നടത്തുകയാണ്. വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ സ്പ്രിങ് ഫെസ്റ്റിവൽസും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ആഘോഷമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസിനും ടിക്കറ്റിനും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള Canada SNA ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി അടുത്തത് പറയുമ്പോൾ എനിക്ക് കുറച്ച് ആവേശം കൂടും കേട്ടോ. കാരണം ഞാനൊരു ട്രിവാൻഡ്രംകാരനാണ്. ട്രിവാൻഡ്രം മലയാളി അസോസിയേഷൻ ഓഫ് കാനഡ, അത് TMAC ഒരു സ്വപ്ന വീട് കോൺടെസ്റ്റ് നടന്നിട്ടുണ്ട്. പുതിയതായിട്ട് വീട് വാങ്ങുമ്പോഴത്തേക്ക് ഏതാണ്ട് $5,000 വരെ ലാഭിക്കാനുള്ള ഈ കോൺടെസ്റ്റിൻ്റെ വിന്നർ ആരാണെന്നൊക്കെ പ്രഖ്യാപിക്കുന്നത് മധുരഗീതത്തിലൂടെ ആയിരിക്കും. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കിനും കൂടുതൽ ഡീറ്റെയിൽസിനും വേണ്ടി TMAC ഇൻസ്റ്റാഗ്രാം പേജോ ഇല്ലെങ്കിൽ മധുരഗീതത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജോ ഒന്ന് ചെക്ക് ചെയ്തോളുക. ഇനി ഞാൻ സ്കാർബ്രോ എന്ന് പറയുന്നതായതുകൊണ്ട് സ്കാർബ്രോ എന്ന് പറയുമ്പോൾ എനിക്ക് ഇച്ചിരി ആവേശം കൂടും. നമ്മുടെ സ്വന്തം സ്കാർബ്രോയിൽ നിന്നുള്ള ഒരു ചെറിയ അപ്ഡേറ്റാണ്. May 30 തണൽ കാനഡ ഒരുക്കുന്ന തണൽ സന്ധ്യ 2026 നടക്കുന്നുണ്ട്. വൈകുന്നേരം 5 മണിക്ക് സെൻറ്റ് ജോൺ ഹെൻറി ന്യൂമൻ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഈ പരിപാടി നമ്മുടെ ബ്ലഫേഴ്സ് പാർക്കിൻ്റെ അടുത്താണ്. അപ്പോൾ ബ്ലഫേഴ്സും കാണാം, ഈ പരിപാടിയും കാണാം, അങ്ങനെയുള്ള ഒരു കോംബോ പരിപാടിയാണ്. അപ്പോൾ പാട്ടും ഡാൻസും സ്കിറ്റും പിന്നെ നല്ല ഗംഭീരമായ ഡിന്നറും ഒക്കെ ഉള്ളൊരു കംപ്ലീറ്റ് ഈവനിങ് പാക്കേജാണ് അവർ ഒരുക്കുന്നത്. ആരും മിസ് ചെയ്യാതിരിക്കുക. ടിക്കറ്റ് ഡീറ്റെയിൽസ് തണൽ കാനഡ വെബ്സൈറ്റിലും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജിലും അവൈലബിളാണ്. ഇനി ഉള്ളത് ഒരു വേറെ ലെവൽ അനൗൺസ്മെൻ്റ് ആണ്. സംഗീത ലോകത്തെ 2 തീപ്പൊരി ശബ്ദങ്ങൾ ഒരേ സ്റ്റേജിൽ വരാൻ പോവുകയാണ്. ഹാപ്പി നോമാഡ്സ് എൻ്റർടൈൻമെൻ്റ് ഒരുക്കുന്ന സോൾ ആൻഡ് ഫയർ എന്ന ഈ മെഗാ ഇവൻറ്റിൽ വേറെ ആരാ വരുന്നത്? ആൻഡ്രിയയും ചിന്മയും വന്ന് വിഡ്ബിയിൽ പാടി തീ കത്തിക്കാൻ പോവാണ്. July 4 വൈകുന്നേരം 5 മണിക്ക് കാനഡ ഇവൻറ്റ് സെൻറ്ററിൽ നടക്കുന്ന ഈ ഷോയുടെ കൂടുതൽ വിവരങ്ങൾക്കും ടിക്കറ്റിനും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്തോളാം. ഇനി ഇതൊരു ഒരു കമ്മ്യൂണിറ്റി ന്യൂസ് ഒന്നുമല്ല, പക്ഷേ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും തോന്നിയൊരു വാർത്ത, അതെനിക്കൊന്ന് ഈ സെഗ്മെൻറ്റിലൂടെ പറയാൻ തോന്നുന്നു. നമ്മൾ എല്ലാവരും ഇപ്പോൾ ന്യൂയോർക്കിൽ മെഡ്ഗാല നടക്കുന്നതായിട്ട് ഉള്ള ഫോട്ടോസും പരിപാടികളെല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടല്ലോ. ആർക്കെങ്കിലും അറിയോ, നമ്മുടെ ഹോളിവുഡ് താരങ്ങൾ നടന്നു വരുന്ന ഒരു ഐക്കോണിക് റെഡ് കാർപ്പറ്റ് ഉണ്ടല്ലോ, അത് എവിടെ നിന്നാണ് ഉണ്ടാക്കിയെന്ന് ആർക്കൊക്കെ അറിയാം? അത് വേറെ എവിടെ നിന്നല്ല, നമ്മുടെ ആലപ്പുഴയിൽ നമ്മുടെ ചേർത്തലയിലുള്ള നെയ്ത്ത് ബൈ എക്സ്ട്രാവേവ് എന്ന കമ്പനിയാണ് ആ കാർപ്പറ്റ് നെയ്തെടുത്തത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ തൊഴിലാളികളുടെ മികവ് ഇപ്പോൾ ഗ്ലോബൽ സ്റ്റേജിലെത്തി എന്നുള്ളതിൽ നമുക്കൊരുപാട് അഭിമാനിക്കാം. അപ്പോൾ ഈ ചേർത്തലയിലെ ഈ ചെറിയ ടീമിന് നമ്മുടെ വക ഒരു വലിയ ബിഗ് സല്യൂട്ട്. ഇനി ഇത്രയും കമ്മ്യൂണിറ്റി ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് കേട്ട് കഴിഞ്ഞാൽ ഒരു പാട്ട് മസ്റ്റാണ് അല്ലേ? അതെ, ഇനി എന്തായാലും ഒരെണ്ണം വേണം. 2013 പുറത്തിറങ്ങിയ ഫിലിപ്സ് ആൻഡ് മങ്കിപ്പൻ എന്ന സിനിമയിൽ എൻ കനിമലരെ എന്ന ബ്യൂട്ടിഫുൾ മെലഡി കമ്പോസ് ചെയ്തിരിക്കുന്ന രാഹുൽ സുബ്രഹ്മണ്യം ആണ്. നേഹ വേണുഗോപാലിൻ്റെ ശബ്ദത്തിലാണ് അത് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
6: ഇന്നത്തെ ഓർമ്മച്ചെപ്പിൽ നിന്നും മധുരഗീതത്തിൻ്റെ പഴയ പാട്ടുകൾ സ്നേഹിക്കുന്ന ശ്രോതാക്കൾക്കായി

0: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning. And now with the Malabar Golden Diamonds Mind Diamond Festival, it's the perfect occasion to buy your dream diamonds. Get free gold coins with your diamond and precious gem jewelry purchases. Also exchange your old 22-carat gold jewelry purchased from anywhere without any loss. Now, speak your heart freely with Malabar Golden Diamonds, Heartland Town Center, Mississauga, and Kingston Road West, Ajax.
1: എടാ ജോബിനെ, നാട്ടിൽ തന്നെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചാൽ മതിയായിരുന്നു.
2: അതെന്താടോ, രണ്ടു മാസമായപ്പോഴേക്കും നാട് മിസ് ചെയ്യാൻ തുടങ്ങിയ.
1: അതല്ലടോ, മമ്മി ഉണ്ടാക്കി തരുന്ന പൊതിച്ചോറ് കഴിക്കാൻ തോന്നുവാ.
2: എന്നും ഈ ബർഗറും ബ്രെഡും കഴിച്ച് മടുത്തു. ആഹാ, എന്നാ വേഗം റെഡിയാക്കിയോ, നമുക്ക് കേരള കറി ഹൗസിലേക്ക് പോകാം. തന്റെ നാട്ടിലെ കുമരകം ഫിഷ് കറി വേണോ, അതോ എന്റെ തലശ്ശേരിയിലെ ബിരിയാണി വേണോ? അതല്ല, ഇനി പൊതിച്ചോറ്, വെള്ളയപ്പം, പാലപ്പം, ചട്ടിച്ചോറ്, പലതരത്തിലുള്ള ദോശ, കപ്പ, പുട്ട് എന്ത് വേണമെങ്കിലും അവിടെ കിട്ടും. വീക്കെൻഡ് ആണെങ്കിൽ നല്ല അടിപൊളി 50 items കൂടുതലുള്ള ബുഫേയും.
1: അപ്പൊ ഫുഡിന്റെ കാര്യം ഓക്കെ.
3: കേരള കറി ഹൗസ്, 5120 ഡിക്സി റോഡ്, മിസിസാഗ, 905-282-9111. എക്സ്പീരിയൻസ് ദി റിയൽ ടേസ്റ്റ് ഓഫ് കേരള.
4: ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഉമിക്കരിയിട്ട് ഇനി ഈ കൊച്ചിന്റെ പല്ല് തേച്ചാ മതി. പഴയ കാലത്ത് ആരുടെയും പല്ല് ഇതുപോലെ നിരതെറ്റി നിന്നിട്ടില്ല.
5: ഇന്നത്തെ ഏതെങ്കിലും കുട്ടികളോട് അതൊക്കെ ഉപയോഗിക്കാൻ പറയാൻ പറ്റുമോ അമ്മേ?
6: എന്റെ അമ്മമ്മേ, നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ ഡോക്ടർ ബോബി ചാണ്ടി അങ്കളുടെ ക്യാൻ സ്മൈൽ ഡെന്റൽ പോകുന്നുണ്ട്. എന്റെ പല ഫ്രണ്ട്സും അവിടെ പോയാ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇംപ്ലാന്റ്സ്, ഇൻവിസലൈൻ ട്രീറ്റ്മെന്റ്, ഓറൽ സർജറി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അമ്മമ്മയുടെ ഈ കരിയർ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനും എന്റെ സുന്ദരി അമ്മമ്മയെ പോലെ
7: പുഞ്ചിരിക്കും. Don't miss his saga. 905-949-5656. Dr. Bobby Chandi Scan Smile Dental.
8: നമ്മുടെ നാട്, നമ്മുടെ രുചി, അതാണ് വർഷങ്ങളായി മിസിസാഗയിലെ മലയാളികൾക്ക് കർപ്പകം ഗ്രോസറീസ്. നാട്ടിൽ നിന്ന് വരുന്ന മസാലപ്പൊടികൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, ശീതീകരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, പച്ചക്കറികൾ, മധുര പലഹാരങ്ങൾ, കൂടാതെ നാടൻ കോഴി, നാട്ടിൽ കിട്ടുന്നത് പോലെയുള്ള ഗോട്ട് മീറ്റ്, വിവിധ ഇനം ഫ്രഷ് ഫിഷ് എല്ലാം കർപ്പകം ഗ്രോസറീസിൽ ലഭ്യമാണ്.
9: സ്പൈസ് അപ്പ് കാനഡ, കേരള സ്റ്റൈൽ, കർപ്പകം ഗ്രോസറീസ്, 6970 ലിസ്കർ ഡ്രൈവ്, നിയർ ദ ഇന്റർസെക്ഷൻ ഓഫ് ഡെറി ആൻഡ് 9th ലൈൻ, ബിഹൈൻഡ് 7-11. 905-785-0444. കർപ്പകം ഗ്രോസറീസ്.
10: സൗത്ത് ഇന്ത്യൻ ഫുഡ്, അത് ടേസ്റ്റ് മാത്രമല്ല, ഇമോഷൻ കൂടിയാണ്. ആ ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ എങ്കിൽ സിംപ്ലി സൗത്തിലേക്ക് വരൂ. ക്രിസ്പി ദോശസ്, ഫ്ലേവർഫുൾ കറീസ്, അരോമാറ്റിക് ബിരിയാണീസ്, യെസ്, എവറി ബൈറ്റ് ടേക്സ് യു ക്ലോസർ ടു ഹോം. വിത്ത് ലൊക്കേഷൻസ് ഇൻ ഓഷവ ആൻഡ് മിസിസാഗ, സിംപ്ലി സൗത്ത് ഈസ് ദ പെർഫെക്റ്റ് സ്പോട്ട് ഫോർ ഫാമിലി ഡൈനേഴ്സ്, വീക്കെൻഡ് ക്രേവിംഗ്സ് ആൻഡ് സ്പെഷ്യൽ മൊമെന്റ്സ്. സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ എവിടെ പോകും? സിംപ്ലി സൗത്ത്.
11: വെൽക്കം ബാക്ക്. ആർ ജെ വിഷ്ണു ആണ് കൂടെയുള്ളത്. നിങ്ങളോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഫേവറേറ്റ് പാട്ട് ഏതാണ് എന്ന്. ഇന്ന് ചോദിക്കുമ്പോഴും ഒരു 5 വർഷം കഴിഞ്ഞ് ചോദിക്കുമ്പോഴും ഒരു 10 വർഷം കഴിഞ്ഞ് ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് ഓരോരോ പാട്ടുകളുണ്ടാവും അല്ലേ. ഇപ്പോൾ ഇതാണ് ഫേവറേറ്റ്, നാളെ ഇതായിരിക്കില്ല, അത് മാറും. പക്ഷേ നിങ്ങൾ ഇതിനു മുന്നേ കേട്ട 1987 പുറത്തിറങ്ങിയ വർഷങ്ങൾ പോയതറിയത് എന്ന സിനിമയിലെ ഈ എവർഗ്രീൻ ഹിറ്റ് ഗാനം ഉണ്ടല്ലോ, ഇലക്കൊഴിയും ശിശിരത്തിൽ, അതിൻ്റെ ഒരു കവർ വേർഷനാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഇതാണ് ഞാൻ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയും ഇനി അങ്ങോട്ടും ഉള്ള എൻ്റെ ഫേവറേറ്റ് പാട്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ പാട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എന്നും തുടരും എന്നുള്ളത് ഞാനിവിടെ പ്രഖ്യാപിച്ചുകൊള്ളുകയാണ്. യേശുദാസാണ് പാടിയത്, മോഹൻ സിത്താരയാണ് ഇത് കമ്പോസ് ചെയ്തിട്ടുള്ളത്, പി ഭാസ്കരനാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ കേരളത്തിൻ്റെ ഇലക്ഷനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് ചെറുത്. കാരണം നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലോട്ടൊന്ന് എത്തി നോക്കണം, അവിടെ നടക്കുന്നത് ഒരു സാധാരണ ഇലക്ഷനൊന്നും അല്ല, ഒരു കോളിവുഡ് മാസ് മസാല പടത്തിൻ്റെ ക്ലൈമാക്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള പരിപാടിയാണ് തമിഴ് മക്കൾ കാണിച്ചു വെച്ചത്. തലപതി വിജയ് ബോക്സ് ഓഫീസിൽ മാത്രമല്ല ഹിറ്റുകൾ ഉണ്ടാക്കുന്നത്, പോളിംഗ് ബൂത്തുകളിലും ഹിറ്റുകൾ ഉണ്ടാക്കാൻ ആ മനുഷ്യനെ കൊണ്ട് പറ്റും എന്ന് നമുക്ക് കാണിച്ചു തന്നു. 234 സീറ്റിൽ മെജോറിറ്റി വേണ്ടത് 118 വിജയുടെ TVK പുതിയതായി തുടങ്ങിയ പാർട്ടിയാണ്. വർഷങ്ങളുടെ ലെഗസിയുള്ള ദ്രവീഡിയൻ പാർട്ടീസ് അവിടെ ഉണ്ടായിരുന്നു, ഇവരെ എല്ലാം തറ പറ്റിച്ചുകൊണ്ട് 108 സീറ്റുകൾ സ്വന്തമായിട്ട് നേടി. വൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള എം കെ സ്റ്റാലിൻ സ്വന്തം തട്ടകത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. മകൻ ഉദയനിധി സ്റ്റാലിൻ ജയിച്ചു എന്നുള്ളതാണ് ആകെയുള്ളൊരാശ്വാസം. ഇനി വലിയ പ്രതീക്ഷയായിരുന്നു ബി ജെ പിക്കും തമിഴ്നാട്ടിൽ, പക്ഷേ ആകെ കിട്ടിയത് ഒരേ ഒരു സീറ്റാണ്. അപ്പോൾ വിജയ് തന്നെ സി എം ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള നമ്മുടെ അറിവ്. അപ്പോൾ വല്ലാത്തൊരു പൊളിറ്റിക്കൽ ത്രില്ലറായിരുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു പൊളിറ്റിക്കൽ ത്രില്ലറിനെ കുറിച്ച് പറയുമ്പോൾ മലയാളിയുടെ മനസ്സിൽ ഒട്ടനവധി സിനിമകളാണ് വരിക, പ്രത്യേകിച്ച് അവിടെ ഒരു സിനിമാ നടൻ നമ്മുടെ ഈ സി എം ആവുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ മനസ്സിൽ പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരുന്ന പേര് ആരുടെയാണ്, ഒരു മാസ് എൻട്രി ആരുടെയാണ്? എൻ്റെ മനസ്സിൽ ആരാന്നറിയോ, സ്റ്റീവൻ നെടുമ്പള്ളിയാണ്. അതെ, പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിൽ മോഹൻലാൽ തകർത്ത ഒരു ലൂസിഫറാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. നാട്ടിലെ പൊളിറ്റിക്കൽ ഗെയിംസൊക്കെ കണ്ട് ടെൻഷൻ ആയവർക്ക് ഇതൊരു പക്ക സ്ട്രെസ് ബസ്റ്ററാണ്. അവിടെ ഇലക്ഷൻ ചൂടാണ് എങ്കിൽ ഇവിടെ ടൊറൻ്റോയിൽ നമുക്കൊരു മുംബൈ അണ്ടർവേൾഡ് വൈബ് വരാൻ പോവുകയാണ്. ദീപക് ദേവിൻ്റെ കിടിലം മ്യൂസിക്, നമ്മുടെ സ്വന്തം ജ്യോത്സന പാടി തകർത്ത ഒരു എനർജി പാക്ഡ് ആയിട്ടുള്ളൊരു ഹിന്ദി ഐറ്റം കേൾക്കാം. കാറിലെ വോളിയം കൂട്ടിപ്പിടിച്ചോ, ദ റഫ്താരാ.

0: വീടിന്റെ രുചിയും നാടിന്റെ മണവും അതാണ് വസന്തം സൂപ്പർ മാർക്കറ്റ്.
1: ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇന്ത്യ, ശ്രീലങ്ക, കരീബിയൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫിഷ്, സീ ഫുഡ്, മീറ്റ് എല്ലാത്തിനും ക്വാളിറ്റിയും ഫ്രഷ്നെസ്സും ഗ്യാരണ്ടീഡ്.
0: പൂജ ഐറ്റംസ് ആൻഡ് ഐഡൽസ്, എവർ സിൽവർ വെസൽസ്, ക്ലേ പോട്സ് ആൻഡ് ഗ്രൈൻഡേഴ്സ്.
2: വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഗ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. 416-292-8585. വിസിറ്റ് വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഗ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. Located just off Steeles Avenue between Markham Road and Middlefield Road, bringing a taste of home closer to you.
3: ഡെന്റൽ കെയർ ഇൻ ഓഷവ എങ്കിൽ ഡോക്ടർ സാജൻ, ഡോക്ടർ രമ്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ക്ലിയർ സ്മൈൽ ഡെന്റൽ ക്ലിനിക്കിലേക്ക് വരും. റൂട്ട് കനാൽ മുതൽ ഇൻവിസലൈൻ വരെ, കൂടാതെ സെയിം ഡേ എമർജൻസി അപ്പോയിന്റ്മെന്റ്സ്. നിങ്ങളുടെ എല്ലാ ഡെന്റൽ ആവശ്യങ്ങളും ഇനി ഒരു ക്ലിനിക്കിൽ. യൂസിംഗ് കട്ടിംഗ് എഡ്ജ് ഡെന്റൽ ടെക്നോളജി, ദേ എൻഷുർ കംഫർട്ട്, പ്രിസിഷൻ ആൻഡ് സ്ട്രെസ് ഫ്രീ എക്സ്പീരിയൻസ് ഫോർ എവറി പേഷ്യന്റ്. ക്ലിയർ സ്മൈൽ ഡെന്റൽ, കൺവീനിയന്റ്ലി ലൊക്കേറ്റഡ് വിത്ത് പ്ലെന്റി ഓഫ് പാർക്കിംഗ്. ആസ്ക് അബൌട്ട് ദയർ 0% ഇൻട്രസ്റ്റ് ഫിനാൻസിംഗ് ഓപ്ഷൻസ് ഫോർ മേജർ ട്രീറ്റ്മെന്റ്സ്. കോൾ ക്ലിയർ സ്മൈൽ ഡെന്റൽ ടുഡേ അറ്റ് 905-448-2500. That's 905-448-2500. Clear Smile Dental. Your smile, our priority.
4: Men in Law Professional Corporation.
5: പ്രതിസന്ധികളിൽ നിങ്ങളുടെ സുഹൃത്ത്.
4: ബാരിസ്റ്റർ, സോളിസിറ്റർ, നോട്ടറി പബ്ലിക്. ലത മെനൻ, റിയൽ എസ്റ്റേറ്റ്,
5: ഫാമിലി ലോ,
4: വിൽസൺ എസ്റ്റേറ്റ്സ്,
5: സിവിൽ ലിറ്റിഗേഷൻ,
4: ഇമിഗ്രേഷൻ ലോ,
5: ബൈലോ മാറ്റേഴ്സ്,
4: ക്രിമിനൽ മാറ്റർ
5: ആൻഡ് പേഴ്സണൽ ഇഞ്ചുറി.
4: കോൾ 905-956-0747. മെനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ.
6: നിങ്ങളുടെ ഡ്രീം കാർ ഇനി മിസിസാഗയിൽ നിന്നും സ്വന്തമാക്കാം. മിസിസാഗ യൂസ്ഡ് കാർ സൂപ്പർ സ്റ്റോർ, 225 Dundas Street, ഈസ്റ്റ്. ജെയിംസ് ഓട്ടോ ഗ്രൂപ്പിന്റെ ഗ്ലോബൽ ഡീലർഷിപ്പ്. ബഡ്ജറ്റ് കാർസ് മുതൽ ലക്ഷറി, സ്പോർട്സ്, അമേരിക്കൻ മസിൽ വരെ. ഓരോ പർച്ചേസിനും ഫ്രീ ഡാഷ് കാം, 6-month പവർ ട്രെയിൻ വാറന്റി, ഒപ്പം ഫുൾ ടാങ്ക് ഗ്യാസ്. കൂടാതെ സെലക്ടഡ് പ്രീ ഓൺ കാർസിന് ലോ കോസ്റ്റ് ലീസിംഗ് ഓപ്ഷൻ. തീർന്നില്ല, $100 ഗ്യാസ് കാർഡ് വിത്ത് എവറി ഇൻ സ്റ്റോക്ക് പർച്ചേസ്. നോ മോർ വെയിറ്റിംഗ്. വിസിറ്റ് മിസിസാഗ യൂസ്ഡ് കാർ സൂപ്പർ സ്റ്റോർ. പ്രീമിയം കാർസ്, റിയൽ വാല്യൂ, ഓൾ അണ്ടർ വൺ റൂഫ്. മിസിസാഗ യൂസ്ഡ് കാർ സൂപ്പർ സ്റ്റോർ, 905-866.
7: അതെ, എനിക്കൊരു ഗോൾഡ് നെക്ലസ്, ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ ഒരു ചെയിൻ.
8: എന്താ പറഞ്ഞേ?
7: തനിക്ക് ഒരു ഓഡി 2026 A3 കാർ.
8: സ്വപ്നത്തിലായിരിക്കും.
7: വാ, വിജയാസ് ജ്വല്ലറീസിൽ എത്തിയിട്ട് ബാക്കി പറയാം. വിജയാസ് ജ്വല്ലറിയുടെ 2nd anniversary ഭാഗമായി ആഭരണങ്ങൾക്കായി $5,000 ചെലവഴിക്കുമ്പോൾ ഒരു ഓഡി 2026 A3 കാർ നേടാൻ ചാൻസ് കിട്ടും.
8: അവരുടെ $200 മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമിൽ ചേരുമ്പോൾ ഒരു ഫ്രീ കോംപ്ലിമെന്ററി റിംഗ് സ്വന്തമാക്കാം.
7: കൂടാതെ ഇൻസ്റ്റന്റ് ഫ്രീ ലോൺ സൗകര്യം ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ട്രെൻഡി ആഭരണങ്ങൾ മാസം തോറും അടച്ച് സ്വന്തമാക്കാം.
9: വിജയാസ് ജ്വല്ലറി, 3341 Markham Road, unit 127B, 416-900-4599. Vijayas, your trusted gold store.
10: Music, information, entertainment. Tune into Canada's own Madhura Geetham FM.
11: From moments to memories, from music to magic. This is not just entertainment. This is an experience crafted with passion. Welcome to Rousing Rhythm, where every event becomes a spectacle. In 2022, we set the stage on fire with High On Music, featuring the soulful voices of Hari Shivaramakrishnan, Sitara Krishna Kumar, Job Kurian, and Suraj Santosh. A night that redefined live music in Canada. In 2023, we raised the bar even higher. High On Music returned with electrifying performances by Vidu Pradab, Jyotsna Radhakrishnan, Sachin Warrior, and Arya Dayal. An unforgettable celebration of sound and energy. The same year, we brought the powerhouse band Thaikudam Bridge live in Canada. A fusion of rhythm, culture, and pure adrenaline. In 2025, we created magic once again with Shaan Rahman live in Canada. A musical journey that touched every heart in the audience. And now, in June 2026, get ready Canada, because Rousing Rhythm proudly presents Vineet Srinivasan live in Canada, an experience filled with nostalgia, emotion and unforgettable music. Premium venues, world-class production, iconic artists, and you at the heart of it all. Be a part of something bigger. Be a part of the music. Be a part of Rousing Rhythm.
12: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഡ്രൈവ് ഓൺ മധുരഗീതം എഫ് എം. കൂടെ ഉള്ളത് ആരാ? നിങ്ങളുടെ സ്വന്തം ആർ ജെ വിഷ്ണു ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് നേരെ തമിഴ്നാട്ടിൽ പോയി. തമിഴ്നാട്ടിൽ ഇനി നിന്ന് കറങ്ങേണ്ട, ഭയങ്കര ചൂടാണ്. നേരെ അടുത്ത ഫ്ലൈറ്റ് വിളിച്ച് നമുക്ക് ടൊറൻറ്റോയിലോട്ട് വരാം. നമുക്ക് ടൊറണ്ടോയിലെ ഒരു പ്രധാന ഹെൽത്ത് അപ്ഡേറ്റ് കേൾക്കാൻ സമയമായിട്ടുണ്ട്. അതും എഗെയിൻ നമ്മുടെ ഒണ്ടാരിയോയുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ഒരു ന്യൂസാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവണം, April 1 അർജന്റീനയിൽ നിന്നും സൗത്ത് അറ്റ്ലാന്റിലേക്ക് യാത്ര തിരിച്ച MV ഹോണ്ടിയസ് എന്ന് പറയുന്ന ക്രൂസ് ഷിപ്പിൽ വളരെ ഡേഞ്ചറസ് ആയ ഹാൻറ്റ വൈറസ് ഔട്ട്ബ്രേക്ക് ഉണ്ടായി. സാധാരണയായി എലികളുടെ, നമ്മുടെ റോഡൻസിൻ്റെ സ്രവങ്ങളിൽ നിന്നൊക്കെ പകർന്നതാണ് ഈ വൈറസ്. പക്ഷേ ഈ ഷിപ്പിൽ അതൊരു ഹ്യൂമൻ ടു ഹ്യൂമൺ ആയി പകർന്നു എന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. ഇതുവരെ 3 പേരെ ഈ വൈറസ് ബാധിച്ച് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പ സീരിയസ് ഇഷ്യൂ ആണ്. പക്ഷേ എഗെയിൻ ഈ ഷിപ്പിലുള്ള യാത്രക്കാരിൽ 2 പേര് നമ്മുടെ ഒണ്ടാരിയോയിൽ നിന്നാണ്, കൃത്യമായി പറഞ്ഞാൽ ഗ്രേബ്രൂസ് കൗണ്ടിയിൽ നിന്നുള്ളവരാണ്. അവർ തിരിച്ച് നാട്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആൾക്കാർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ഇപ്പം നമുക്കറിയാൻ സാധിക്കുന്നത്. ഹെൽത്ത് മിനിസ്റ്ററായ സിൽവിയ ജോൺസും ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ കീരൻ മൂറും അറിയിച്ചത് എന്തെന്ന് വെച്ചാൽ, ഈ 2 പേരും ഇപ്പോൾ വീട്ടിൽ സ്ട്രിക്റ്റ് ഐസൊലേഷനിലാണ്. അതുപോലെ തന്നെ ഏറ്റവും ആശ്വാസ്യകരമായ കാര്യം എന്തെന്നാൽ, ഇവർക്ക് അതിൻ്റെ യാതൊരുവിധ സിംറ്റംസും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പബ്ലിക് ഹെൽത്ത് ഒഫീഷ്യൽസ് അവരുടെ കാര്യങ്ങൾ 45 ദിവസത്തേക്കായി ഡെയിലി മോണിറ്ററിംഗ് തുടരുകയാണ്. അതുകൊണ്ട് പബ്ലിക്കിന് ഈ വൈറസ് പകരാനുള്ള റിസ്ക് വളരെ കുറവാണ്. നാട്ടിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ നേരിടാൻ ഫുള്ളി പ്രിപ്പയർഡ് ആണ്, സജ്ജമാണ് എന്നാണ് സർക്കാരിന് വേണ്ടി അവർ അറിയിച്ചിട്ടുള്ളത്. സോ അബ്സല്യൂട്ട്ലി നോ നീഡ് ടു പാനിക്. എനിക്ക് ഞാനൊരു ചെറിയ വിഷമം ഉണ്ടാക്കുന്ന ന്യൂസ് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഒരു നല്ല വാർത്തയും കൂടെ പറഞ്ഞു. ഞാൻ നല്ലവനായ ഉണ്ണിയാണ്, ഞാൻ നിങ്ങളെ അങ്ങനെ വിഷമിപ്പിച്ച് വിടാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്ത ഇപ്പോൾ വന്നു. ഇന്നലെ May 8 പ്രധാനപ്പെട്ടൊരു ദിവസമായിരുന്നു. എന്താ വെച്ചാൽ, നമ്മുടെ നാച്ചുറൽ ഹിസ്റ്ററി ബ്രോഡ്കാസ്റ്റിംഗ് ലെജൻഡായിട്ടുള്ള സർ ഡേവിഡ് അറ്റൻറോ തൻ്റെ 100-ാമത്തെ പിറന്നാൾ, സഞ്ജു സാംസൺ സെഞ്ചുറി അടിക്കും പോലെ അറ്റൻറോ സാർ സെഞ്ചുറി അടിച്ച് നിൽക്കുകയാണ്, 100-ാമത്തെ പിറന്നാൾ ആഘോഷിച്ച് ഇന്നലെയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, 70 വർഷമായിട്ട് പ്രകൃതിയുടെ വിസ്മയങ്ങൾ എല്ലാം നമുക്കിങ്ങനെ നമ്മുടെ മുന്നിലോട്ട് കാണിച്ച് തന്നിരുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹം, അല്ലേ? അതിന് എഗെയിൻ ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫേസിലൂടെ കടന്നു പോവുകയാണല്ലോ. പുള്ളിക്ക് ഇപ്പോൾ അടുത്തിടെയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ആദരവുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഈ പുതിയ സ്പീഷീസൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിടുക എന്നുള്ളത് ഒരു വലിയ ആദരവായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ജീവിയുണ്ട്, നമ്മുടെ സൗത്ത് ഏഷ്യയിൽ കാണുന്ന ഫാൻ ത്രോട്ടഡ് ലിസാർഡ് എന്ന് പറയുന്ന ഇതൊരു ചെറിയ പല്ലിയാണ്. ഈ പല്ലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പല്ലികളുടെ കഴുത്തിന് താഴെ ഒരു വലിയ കളർഫുള്ളായ ഫാൻ പോലൊരു ഭാഗമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോൾ ഇണകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഫാൻ വിരിച്ച് കാണിക്കും. നമ്മുടെ ഈ നമ്മുടെ മയിലൊക്കെ ചെയ്യുമല്ലോ ഇതുപോലെയാണ്, ഇതുപോലുള്ളൊരു ഒരു വെറൈറ്റി ജീവിയാണ്. അപ്പോൾ ഈ പല്ലിയിൽ ഒരു പ്രത്യേക ഇനത്തിന് ശാസ്ത്രജ്ഞന്മാർ പേരിട്ടിരിക്കുന്നു, സിത്താന അറ്റൻറോയി എന്നാണ്. ഇത് നമ്മുടെ അറ്റൻറോ സാറിനുള്ള ഒരു ആദരവും കൂടെയാണ്. അപ്പോൾ 100 വയസ്സിൻ്റെ നിറവിൽ നിൽക്കുന്ന സർ ഡേവിഡ് അറ്റൻറോയ്ക്ക് നമ്മുടെ വക ഒരു വലിയ ഹാപ്പി ബർത്ത്ഡേ.

0: സംഗീതം കേൾക്കുന്തോറും കൂടുതൽ മധുരം.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning. And now with the Malabar Golden Diamonds Mine Diamond Festival, it's the perfect occasion to buy your dream diamonds. Get free gold coins with your diamond and precious gem jewelry purchases. Also exchange your old 22-carat gold jewelry purchased from anywhere without any loss. Now, speak your heart freely with Malabar Golden Diamonds, Heartland Town Center, Mississauga, and Kingston Road West, Ajax.
2: വീടിന്റെ രുചിയും നാടിന്റെ മണവും അതാണ് വസന്തം സൂപ്പർ മാർക്കറ്റ്.
0: ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇന്ത്യ, ശ്രീലങ്ക, കരീബിയൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫിഷ്, സീ ഫുഡ്, മീറ്റ്, എല്ലാത്തിനും ക്വാളിറ്റിയും ഫ്രഷ്നെസും ഗ്യാരണ്ടീഡ്.
2: പൂജ ഐറ്റംസ് ആൻഡ് ഐഡൽസ്, എവർ സിൽവർ വെസൽസ്, ക്ലേ പോട്സ് ആൻഡ് ഗ്രൈൻഡേഴ്സ്.
3: വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. 416-292-8585. വിസിറ്റ് വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. ലൊക്കേറ്റഡ് ജസ്റ്റ് ഓഫ് സ്റ്റീൽസ് അവന്യൂ, ബിറ്റ്വീൻ മാർക്കം റോഡ് ആൻഡ് മിഡിൽ ഫീൽഡ് റോഡ്. Bringing a taste of home closer to you.
0: പുതിയ വീട് വാങ്ങുമ്പോൾ റിയൽറ്ററിനെ പോലെ തന്നെ പ്രധാനമാണ് നല്ലൊരു മോർഗേജ് ഏജന്റും.
4: മികച്ച റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനായി ലെൻഡേഴ്സുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളാകണം നമ്മുടെ മോർഗേജ് ഏജന്റ്.
0: ഈ രംഗത്ത് 15 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള മോർഗേജ് ഗ്രൂപ്പിലെ പ്രദീപ് മേനോനുള്ളപ്പോൾ മറ്റൊരാളെ എന്തിനു തേടണം?
5: റെസിഡൻഷ്യൽ ഓർ കമേഴ്ഷ്യൽ, റീഫൈനാൻസ് ഓർ റിന്യൂവൽസ്, ഡെറ്റ് കൺസോളിഡേഷൻ ഓർ ഇൻവെസ്റ്റ്മെന്റ്സ്, കോൺടാക്ട് പ്രദീപ്. 416-797-7995 ഓർ ഇമെയിൽ pradeep.menon@mortgagegroup.com. FSRA 10315.
6: നിങ്ങൾ ജോലിയുടെ ഭാഗമായി കൂടുതൽ സമയം നിൽക്കാറുണ്ടോ? നടുവേദന, മുട്ടുവേദന, കാലുവേദന തുടങ്ങിയവ അനുഭവപ്പെടാറുണ്ടോ?
7: മിൽട്ടണിലെ റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സിൽ ഇതിനൊക്കെയുള്ള പരിഹാരമുണ്ട്. റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സ് സ്പെഷ്യലൈസസ് ഇൻ ഹാൻഡ് ക്രാഫ്റ്റഡ് കസ്റ്റം ഓർത്തോട്ടിക്സ് കസ്റ്റമൈസ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ബൈ എക്സ്പീരിയൻസ്ഡ് കനേഡിയൻ സർട്ടിഫൈഡ് പെഡോർത്തിസ്റ്റ്. ഓർത്തോട്ടിക്സ് കൂടാതെ ബയോമെക്കാനിക്കൽ ഇവാലുവേഷൻ, ഗേറ്റ് അനാലിസിസ്, നീ ആൻഡ് ആംഗിൾ ബ്രേസിംഗ് ആൻഡ് കംപ്രഷൻ സോക്സ്.
6: ഈ മേഖലയിൽ 10 വർഷത്തെ സേവന പരിചയം. കോൾ 905-876-1095 or visit www.rightgate.com.
7: Right Gate Orthotics, RITEGAIT. Every step with comfort.
8: സർവമായ കണ്ടപ്പോഴാണ് നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഡെലിവലുവെങ്കിലും മിനിമം ഒരു ഡെലിവലുവെങ്കിലും വേണം എന്ന് തോന്നിയത് അല്ലേ. ഒരു ടിപ്പ് പറയാം, കല്യാണം കഴിഞ്ഞവർ അവരുടെ ഭാര്യയെ ഡെലിവലുവായിട്ട് കാണുന്നവരും ഭർത്താവിനെ ഡെലിവലുവായിട്ട് കാണുന്നവരുമായിരിക്കും. തല്ല് കിട്ടാതിരിക്കാൻ നല്ലതെന്ന് തോന്നുന്നു, പക്ഷേ എന്നാലും ഒരു ഡെലിവലു നല്ലതാണെന്ന് തോന്നിപ്പോയി. 2026 പുറത്തിറങ്ങിയ സർവമായ എന്ന സിനിമയിലെ പുതുമഴ എന്ന ഗാനം കമ്പോസ് ചെയ്തത് ജസ്റ്റിൻ പ്രഭാകരാണ്. അതുപോലെ തന്നെ മനു മഞ്ജിത്തിൻ്റെ വരികൾ പാടിയിരിക്കുന്നത് ശക്തിശ്രീ ഗോപാലനാണ്. നല്ല സിനിമ, നല്ല പാട്ട്, ഇതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം. ഓ, അത് കുറച്ച് ബിൽഡപ്പ് കൂടിപ്പോയെന്ന് തോന്നുന്നു, ഞാൻ പറയാം, ഒന്നുകൂടെ തിരിച്ച് പറയാം. എനിക്ക് പേഴ്സണലി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, കാരണം എൻ്റെ ആകെയുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് ഇത് മാത്രമാണ്, മലയാളം ബോക്സ് ഓഫീസ്. അപ്പോൾ നമ്മുടെ ഔട്ട്സൈഡ് സിനിമാസും യോർക്ക് സിനിമാസിൻ്റെയൊക്കെ പാർക്കിംഗ് ലോട്ടുകളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ് അല്ലേ. മെയ് ആദ്യം ഇറങ്ങിയ പേട്രിയോട്ട് സിനിമയുടെ ആവേശം ഇപ്പോഴും തീർന്നിട്ടില്ല. 18 വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനും മമ്മൂക്കയും, എനിക്ക് തോന്നുന്നു 18 വർഷമാണെന്ന് തോന്നുന്നു, ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ പടം ഇപ്പോഴും ഓടുന്നുണ്ട്. 70 കോടിക്ക് മേളിൽ കളക്ഷൻ നേടി എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാൻ സാധിക്കുന്നത്, നല്ല കാര്യം. പക്ഷേ തിയേറ്ററുകളിൽ വീക്കെൻഡിൽ പേട്രിയോട്ട് മാത്രമല്ല, ഇന്നലെ ഒരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്. ഷെയ്ൻ നായകനായിട്ടുള്ള ദൃഢം ഇറങ്ങിയിട്ടുണ്ട്, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലറാണ്. അതുപോലെ തന്നെ നാട്ടിൽ 1-2 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മാധവ് സുരേഷും സൈജു കുറുപ്പും ഒന്നിക്കുന്ന അംഗം അട്ടഹാസം, പക്ഷേ കാനഡയിൽ എന്നാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിവരമില്ല. ഒരു മെഡിക്കൽ ത്രില്ലർ വരുന്നുണ്ടെന്ന് പറയുന്നു ഡോസ്, അതിനും ഡേറ്റ്സ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഞാനിതെല്ലാം നോക്കിയിരിക്കുകയാണ്, എന്ന് വരുമോ അന്ന് പോയി കാണുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ഭയങ്കര എന്താണെന്നറിയില്ല, ഇത് വല്ലാത്തൊരു അസുഖമാണ്. പക്ഷേ ഞാനിതിന് നോക്കിയിരിക്കും. പോട്ടെ, May 14 ഇത് കൺഫേംഡ് ന്യൂസാണ്. വലിയൊരു പൂരപ്പറമ്പാകുമ്പോഴാണ് തിയേറ്റർ. ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, പിന്നെ വിനീത് ശ്രീനിവാസൻ ഒന്നിക്കുന്ന അതിരടി അടിച്ച് പൊളിക്കുമെന്നാണ് തോന്നുന്നത്. അത് എഗെയിൻ ഒരു കോളേജ് ക്യാമ്പസിൽ ബാൻ ചെയ്തൊരു ഫെസ്റ്റിവലിൽ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാറ്റിയുമ്പോൾ നമ്മളെല്ലാവരെയും ഇവർ നമ്മളെ ക്യാമ്പസ് ലൈഫിലൂടെ തിരിച്ചു കൊണ്ടുപോകും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ബേസിലൊക്കെ ഉള്ളതുകൊണ്ട് ചിരിക്കാനുള്ള വകയും ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇനി ദി മേജർ അനൗൺസ്മെൻറ്റ്, ദ മോസ്റ്റ് അവെയ്റ്റഡ് അപ്ഡേറ്റ്, ജോർജ് കുട്ടി ഈസ് ഒഫീഷ്യലി ബാക്ക്. അതായത് ജോർജ് കുട്ടിയുടെ കേബിൾ ടി വി കണക്ഷൻ ആരും കട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ജീതു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലുള്ള ദൃശ്യം 3 May 21 വേൾഡ് വൈഡായിട്ട് റിലീസാകാൻ പോവാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഇത് ഭയങ്കര ക്യൂട്ടാണ്, ലാലേട്ടൻ്റെ 66-ാമത്തെ ബർത്ത്ഡേ ആയിട്ട് ആ ദിവസമാണ് ഈ പടം റിലീസ് ചെയ്യുന്നത്. ഒരു ചെറിയ തള്ളൂടെ തള്ളിക്കോട്ടെ, ഇതിൻ്റെ ഫസ്റ്റ് പ്രീമിയർ ഷോ കേരളത്തിലല്ല, എവിടെ, അങ്ങ് യു എസിലാണ് നടക്കുന്നത്. ജോജു വിട്ടി ഹോളിവുഡ് ലെവലിലെത്തി അല്ലേ. അപ്പോൾ ഇനി വരുൺ പ്രഭാകറിൻ്റെ കേസ് ഇത് ആരെന്നെ അന്വേഷിക്കുമെന്നുള്ളതാണ്, ഇങ്ങനെ പോവുകയാണ് എങ്കിൽ. അപ്പോൾ നമ്മൾ ഈ പുതിയ പടങ്ങളുടെ ബോക്സ് ഓഫീസ് നമ്പേഴ്സൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ മറ്റൊരു ഇൻ്റർനാഷണൽ സിനിമ അപ്ഡേറ്റ് കൂടെ ഉണ്ട്. നമ്മൾ മലയാള സിനിമ അങ്ങ് ഫ്രാൻസിലെ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഒരു വലിയ മൈൽ സ്റ്റോൺ ഇടുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യം മറ്റൊന്നല്ല, നമ്മുടെ ലെജൻഡറി ആക്ടറായിട്ടുള്ള ജോൺ അബ്രഹാമിൻ്റെ 1986 ഇറങ്ങിയ അമ്മ അറിയാൻ എന്ന ക്ലാസിക് പടം കാൻസ് ഫിലിം ഫെസ്റ്റിവൽ എത്തിയിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഇതൊരു ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ച് ഒരു മലയാളിക്ക് ഇത് ഭയങ്കര അഭിമാനം ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ പടത്തിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ക്രൗഡ് ഫണ്ടഡ് സിനിമയാണ് അമ്മ അറിയാൻ. ഒരു വലിയ പ്രൊഡ്യൂസറിൻ്റെ പുറകെ പോവാതെ ഒഡേസ കൊളക്റ്റീവ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് വഴി നാട്ടിലെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ചെറിയ തുകകൾ പിരിച്ചെടുത്തുണ്ടാക്കിയ പടം. കൂടാതെ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടോപ്പ് 10 ഇന്ത്യൻ ഫിലിംസ് ലിസ്റ്റിലും ഇടം പിടിച്ച ഒരേ ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയും കൂടിയാണിത്. അപ്പോൾ നമ്മൾ ഈ വീക്കെൻഡുകളിൽ പോപ്കോണും കഴിച്ച് ഈ 50 കോടി 100 കോടി ക്ലബിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കൃത്യം 40 വർഷം പഴക്കമുള്ള നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ഗ്ലോബൽ സ്റ്റേജിൽ എത്തിയിരിക്കുന്ന കാര്യം അത് വലിയ അഭിമാനം തന്നെയാണല്ലേ നമുക്ക്. അപ്പോൾ പുതിയ പടങ്ങളുടെ ഡേറ്റയും മെട്രിക്സും നോക്കുന്ന പോലെ ഇതുപോലുള്ള പഴയ നമ്മുടെ ക്ലാസിക് പടങ്ങളുടെ ഹിസ്റ്ററി കൂടി നമ്മൾ ഉറപ്പായും അറിഞ്ഞിരിക്കണം. അപ്പോൾ സോ ഇറ്റ്സ് എ ബ്രില്ലിയൻറ്റ് റിമൈൻഡർ ഓഫ് ഹൗ സ്ട്രോങ് അവർ റൂട്ട്സ് ആർ ഇൻ ദ വേൾഡ് ഓഫ് സിനിമ. അപ്പോൾ വീക്കെൻഡ് പ്ലാനൊക്കെ സെറ്റാക്കി വെച്ചോളൂ, ടിക്കറ്റുകൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തോളൂ, പാർക്കിംഗ് കിട്ടാൻ ഒരു 30 മിനിറ്റിന് മുന്നേ തന്നെ എത്തിക്കോളൂ. ലെറ്റ് സെലിബ്രേറ്റ് ദിസ് ഗോൾഡൻ ഇറ ഓഫ് മലയാളം സിനിമ right here in GTA.

വെൽക്കം ബാക്ക്. മോർണിംഗ് ഡ്രൈവിൽ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുവാണ്. 1993 പുറത്തിറങ്ങിയ വെങ്കലം എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റ് പാട്ടുകളാണിത്. അപ്പോൾ ഒന്ന് ആലോചിച്ചു, ഈ പാട്ടിൻ്റെയൊക്കെ ഇപ്പോഴുള്ള ഒരു ലൈഫ് കണ്ടോ. ഇതൊന്നും മലയാളിയെ വിട്ടു പോകുന്നില്ല. ഇതൊക്കെ എന്ന് കേട്ടാലും നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഇന്നും കിട്ടുന്ന പാട്ടുകളിലൊന്നാണ് ഭരതനും ലോഹിതദാസും ചേർന്നൊരുക്കിയ ഈ സിനിമ. നമ്മുടെ നാട്ടിലെ പണിക്കാരുടെയൊക്കെ ജീവിതം പച്ചയായി കാണിച്ചു തന്നൊരു ക്ലാസ്സിക്കായിരുന്നു. എനഗെയിൻ അവരുടെ തട്ടുമുട്ടുമുള്ള ശബ്ദത്തിൽ നിന്ന് തോന്നുന്ന രീതിയിൽ സംഗീതം ഉണ്ടാക്കാൻ രവീന്ദ്രൻ മാസ്റ്റർക്ക് കഴിയുകയും ചെയ്തു. അപ്പോഴേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഫാമിലി മെമ്പറിനെ കുറിച്ചാണ്. നിങ്ങൾ ആരും ഗസ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ പെറ്റിനെയൊക്കെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും, പക്ഷേ അല്ല. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ നമ്മുടെ സ്വന്തം കറിവേപ്പില ചെടിയെക്കുറിച്ചാണ്. കാരണം എന്താണ്? മെയ് മാസം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മലയാളി വീടുകളിലൊക്കെ ഒരു പ്രത്യേക തിരക്കാണ്. ബാക്ക് യാർഡിലൊരു ചെറിയ കേരളം ഉണ്ടാക്കാനുള്ള തിടുക്കം ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കനേഡിയൻ വെതറിൽ ഒരു കറിവേപ്പിലയെങ്കിലും വളർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ചാലഞ്ചാണ്. നമ്മളെടുത്ത് പുറത്ത് വെക്കണം, രാത്രി തണുപ്പ് ആകുമ്പോൾ എടുത്ത് അകത്ത് വെക്കണം. ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കിയാലേ ഒരു ചെടിയെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് ഇവിടുത്തെ ഒരു നിത്യ സംഭവമാണല്ലോ ഇത്. ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മുടെ ഒണ്ടാരിയോയിലെ വെതർ വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ റിസർച്ച് പ്രകാരം നമ്മുടെ ലാസ്റ്റ് ഫ്രോസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മദേഴ്സ് ഡേ കഴിഞ്ഞാണ് വരുന്നത്, നാളെ കഴിഞ്ഞാണ്. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗാർഡനേഴ്സ് പറയുന്നത് വിക്ടോറിയ ഡേ ലോങ് വീക്കെൻഡ്, അതായത് മെയ് 24 വീക്കെൻഡ് വരെ ഒന്ന് ക്ഷമ കാണിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ കുഞ്ഞാണല്ലോ നമ്മുടെ കറിവേപ്പില ചെടി എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് മാത്രം ചെടികൾ പുറത്ത് നട്ടാൽ മതി എന്നാണ് വിദഗ്ധ ഉപദേശം. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചോളൂ. ഒരു കാര്യം കൂടെ, ഞാൻ നാട്ടിലൊരു കർഷകനായതുകൊണ്ട് പറയുകയാണ്, ഈ ഗാർഡനിങ് തുടങ്ങുമ്പോൾ നാട്ടിലെ തോട്ടത്തിലെ അറിവ് മാത്രം പോരാ, ഇവിടെ ഈ ഹാർഡ്നെസ് സോൺ എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ. അപ്പോൾ നിങ്ങൾ തുടങ്ങുമ്പോൾ ലോക്കലായി കിട്ടുന്ന ഓർഗാനിക് സീഡ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നും ഇവിടെയുള്ള ഈ വിദഗ്ധരുടെ ഉപദേശത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി ഒരു കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. വീടിനകത്ത് വളർത്തിയ ചെടികൾ പെട്ടെന്ന് തന്നെ എടുത്ത് പുറത്ത് വയ്ക്കരുത്. കാരണം അതിന് ആദ്യം കുറച്ച് നേരം പുറത്ത് വയ്ക്കുക, അതിനെ അക്ലമറ്റൈസ് ചെയ്യുക, പിന്നെ ഒരു തകത്ത് വയ്ക്കുക, പിന്നെ കുറച്ച് നേരം കൂട്ടുക. അങ്ങനെ വെതറുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് എടുക്കണം. ഇതിനെ ഹാർഡനിങ് ഓഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചോളുക. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോൾ ഒഴിക്കും? രാത്രി ഒഴിച്ചാൽ പണി കിട്ടും, കാരണം തണുപ്പ് കൂടും, വേരുകളുടെ ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിച്ചോളുക. എൻ്റെ ഉള്ളിലെ ഈ ഇത്രയും ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന സ്ഥിതിക്ക് എനിക്ക് ഈ വർഷത്തെ കർഷകശ്രീ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. ഇനി ഒരു ചെറിയ ടിപ്പ് കൂടെ പറയാം. തക്കാളിയുടെ കൂടെ ചെറിയ ജമന്തിപ്പൂക്കളുടെ ചെടി നട്ടാൽ ചില പ്രാണികളെ അകറ്റി നിർത്താൻ പറ്റുമെന്നും ചില സോഴ്സസിൽ നിന്നിങ്ങനെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന സംഭവമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് മുരിങ്ങയ്ക്കയും പാവയ്ക്കയും ചീരയൊക്കെ നമ്മുടെ ബാക്ക് യാർഡിൽ വളർത്തുന്നത്? അത് വെറും ഒരു കൃഷിക്ക് വേണ്ടിയിട്ടോ വെറും പച്ചക്കറി പറിക്കാൻ വേണ്ടിയിട്ടോ അല്ല. നമ്മുടെ വീടിൻ്റെ പിന്നിൽ നമ്മുടെ ഒരു ചെറിയ നാട് തന്നെ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അല്ലേ. ആ മണ്ണൊന്ന് തൊടുമ്പോഴും ആ പൂക്കളൊന്ന് വിരിയുമ്പോഴും ആ നമ്മുടെ നാടിൻ്റെ ആ ഒരു മണം ഇവിടെ എത്തിയതുപോലെ തോന്നും അല്ലേ. അപ്പോൾ ഇന്ന് വീക്കെൻഡാണ്. പ്ലാന്റർ ബോക്സും മണ്ണും ഒക്കെ ആയിട്ട് റെഡിയായി നിൽക്കുന്നവർക്ക് എൻ്റെ വക ഒരു വലിയ ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ കറിവേപ്പില ചെടി ഈ വർഷമെങ്കിലും സെറ്റായി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് അതിഭീകര കാമുകൻ എന്ന സിനിമയിൽ നിന്നും ഉള്ള ഒരു പാട്ട് കേൾക്കാം, പ്രേമവതി ഫോയി.

0: Stirring the soul, one vibe at a time. Madhura Geetam, 101.3 FM.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning. And now with the Malabar Golden Diamonds Mind Diamond Festival, it's the perfect occasion to buy your dream diamonds. Get free gold coins with your diamond and precious gem jewelry purchases. Also exchange your old 22-carat gold jewelry purchased from anywhere without any loss. Now, speak your heart freely with Malabar Golden Diamonds. Heartland Town Center, Mississauga and Kingston Road West, Ajax.
2: അളിയ, തന്റെ വീട് മേടിക്കുന്ന കാര്യം എവിടെവരെയായി?
3: ഡൗൺ പേയ്മെന്റ് ഒക്കെ റെഡിയായി വരുന്നു. ഇനി നമുക്ക് പറ്റിയ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് കണ്ടുപിടിക്കണം.
2: അളിയ, ഒറ്റ പേര് പ്രശാന്ത്, ദി റീമാക്സ് റിയൽട്ടർ. റിയൽ എസ്റ്റേറ്റ് ഒരു സർവീസ് ആയി കാണുന്ന ഒരു യഥാർത്ഥ റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷണൽ. ഇതാ പ്രശാന്തിന്റെ സോഷ്യൽ മീഡിയ പേജസ് നോക്കിക്കേ, നമുക്കറിയാവുന്ന നിരവധി പേര് അദ്ദേഹത്തിന്റെ കൂടെ വീട് മേടിച്ചിട്ടുണ്ട്. അവരോട് ആരോടെങ്കിലും ഫീഡ്ബാക്കും ചോദിക്കാം. പ്രശാന്ത് വളരെ ജെനുവിനും ട്രാൻസ്പെറന്റ് ആണെന്നാ ഞാൻ അറിഞ്ഞത്.
3: പ്രശാന്തിന്റെ നമ്പർ ഉണ്ടോ കയ്യിൽ?
2: ഇതാ സേവ് ചെയ്തോ. പ്രശാന്ത് വിജയരാജൻ പിള്ളൈ, റീമാക്സ് റിയൽ എസ്റ്റേറ്റ് സെന്റർ, 6472816501. പിന്നെ അടുത്ത ഗെറ്റുഗെതർ തന്റെ വീട്ടിലാണ്.
3: പിന്നെന്താ?
4: കോൾ പ്രശാന്ത് വിജയരാജൻ പിള്ളൈ ടു ഗെറ്റ് ആൻ എക്സ്പീരിയൻസ് ബിയോണ്ട് റിയൽ എസ്റ്റേറ്റ്. 6472816501.
5: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സിസാഗ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ് ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
6: മിസ്സിസാഗ ക്രൈസ്ലർ, 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സിസാഗ, സെർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സിസാഗ ക്രൈസ്ലർ.com.
5: ഇനി നിങ്ങളുടെ യാത്ര മിസ്സിസാഗ ക്രൈസ്ലറിനൊപ്പം.
7: ഈ ഒന്നും സക്കമാ

0: Jewelry Group near Markham and Steels intersection, 6055 Steels Avenue, Unit C102, Scarborough. Call 647-947-2864 or 647-702-2159.
1: പണ്ടൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ കാര്യം വളരെ ഈസിയാണ്.
2: ഓ റിയലി, എങ്ങനെ?
1: വിത്ത് ലെംഫൈ, സ്മാർട്ട്, ഫാസ്റ്റ് ആൻഡ് സൂപ്പർ റിവാർഡിംഗ്. യു എസ്, യു കെ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെംഫൈ അവൈലബിൾ ആണ്. 25-ലധികം രാജ്യങ്ങൾക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഓവർ 2 മില്യൺ കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്.
2: ബട്ട് വൈ ലെംഫൈ?
1: പറയാം. 0 to minimal ഫീസ്, ലൈറ്റ്നിംഗ് ഫാസ്റ്റ് ട്രാൻസ്ഫേഴ്സ്, കമ്പാരിറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്സ്, റിവാർഡ് പോയിന്റ്സ് ഇൻ കാനഡ.
2: മധുരഗീതം ലിസണേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്
1: ഉണ്ടല്ലോ. യൂസ് കോഡ് ഗീതം ആൻഡ് ഗെറ്റ് 10% ഓൺ minimum transfer of $100, maximum cashback up to $50 on sending $500.
2: So next time you send money from Canada, remember just one name,
1: Lemfi. Fast money, happy homes, Lemfi. Terms and conditions apply.
3: ഇന്ന് May 9 ശനിയാഴ്ചയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഡൗൺ ടൗണിലെ ട്രാഫിക് പോലെ തന്നെ വലിയൊരു ബ്ലോക്കാണ് ഇന്ന് നമ്മുടെ സ്പോർട്സ് കലണ്ടറിലുള്ളത്. ഇത് എത്ര പേർക്ക് അറിയാം? കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്ന് ടൊറൻ്റോയിൽ നടക്കാൻ പോകുന്നത് ഒരു ഹിസ്റ്റോറിക് സ്പോർട്സ് കൊളീഷനാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്ക്രീനുകളൊക്കെ ഓണാക്കി വെക്കേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ഫോണിലും ഒന്ന് ലാപ്ടോപ്പിലും ഒന്ന് ടി വിയിലും ഒക്കെ കാണേണ്ട അവസ്ഥയിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ കൃത്യം 10 മണിക്ക് ആക്ഷൻ തുടങ്ങുകയാണ്. നമ്മുടെ ഇന്ത്യക്കാരുടെ ദേശീയോത്സവമായ IPL ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. രാജസ്ഥാൻ റോയൽസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരം, രണ്ടുപേർക്കും നിർണായക മത്സരമാണ്, അതൊരു സൈഡിൽ അവിടെ നടക്കട്ടെ. ഇനി അതിൻ്റെ ആവേശം ഒന്ന് തീരുന്നതിന് മുന്നേ തന്നെ കൃത്യം 1:00 ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, BMO ഫീൽഡിൽ ദ റിയൽ കാവോസ് തുടങ്ങും. ടൊറൻ്റോ FC എതിരെ കളിക്കാൻ പോകുന്നത് ആരാണ്? ഇൻറ്റർ മയാമി CF, അതായത് ഇൻറ്റർ മയാമി. എന്താണ് ഇൻറ്റർ മയാമിയുടെ പ്രത്യേകത? ലയണൽ മെസ്സി ഇസ് ഇൻ ടൊറൻ്റോ. വാ, ഇപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ബോധം കിടണമെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോഴത്തെ ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ ഒന്നിട്ട് നോക്കിയാൽ മതി. പക്ഷേ അഗെയിൻ, ഇതൊന്നും ഫിഫയുടെ റേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ അത്ര ഭയങ്കര റേറ്റൊന്നും അല്ല, എടുത്ത് കാണാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. നമുക്ക് ഈ ടിക്കറ്റൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത് കാണണോ നാട്ടിൽ പോകണോ എന്നൊക്കെ തോന്നും. പക്ഷേ അഗെയിൻ, ഫുട്ബോൾ പ്രേമികളുടെ ഒരു വലിയ തിരക്ക് BMO ഫീൽഡിൻ്റെ ചുറ്റും ഉണ്ടാകും. അപ്പോൾ ആ ഭാഗത്തേക്ക് വണ്ടി എടുക്കുന്നവർ നല്ല ട്രാഫിക് എക്സ്പെക്ട് ചെയ്ത് മാത്രം അങ്ങോട്ട് പോവുക. ഇനി അവിടെ കൊണ്ടും കഴിയുന്നില്ല. ഇന്ന് 3 മണി കഴിയുമ്പോഴത്തേന് അടുത്ത ഗെയിം തുടങ്ങും. നമ്മുടെ റോജേഴ്സ് സെൻറ്ററിൽ ടൊറൻ്റോ ബ്ലൂ ജെയ്സും ലോസ് ഏഞ്ചൽസും തമ്മിലുള്ള മത്സരം കൂടെ ഉണ്ട്. അപ്പോൾ ഒരു പക്ക ലോക്കൽ ഗ്ലോബൽ സ്പോർട്സ് സുനാമിയാണ് ഇന്ന് നമ്മളവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇനി നാളത്തെ കാര്യം കൂടെ ഓർക്കണം, നാളെ സൺഡേ ആണ്, നമ്മുടെ മദേഴ്സ് ഡേ ആണ്. കൂടാതെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരു ഡബിൾ ഹെഡർ കൂടെ ഉണ്ട്. രാവിലെ 6 മണിക്ക് CSKയും ലക്നോ സൂപ്പർ ജയൻസും തമ്മിലുള്ള കളി. നിങ്ങൾ IPL ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ അറിയാം എന്തുമാത്രം ട്രോൾസും സംഭവങ്ങളൊക്കെ ഇതിനെ ചുറ്റി നടക്കുന്നുണ്ട് എന്ന് ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു നോക്കിയാൽ അറിയാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് ഗെയിം ഫോർ CSK. പിന്നെ 10 മണിക്കാണ് ദ ബിഗ് മാച്ച്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. അഭിമാനത്തിൻ്റെ ഒരു മത്സരവും കൂടെയാണ്. എന്താവും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സത്യം പറയുകയാണെങ്കിൽ ജിമ്മിലൊക്കെ പോയി ഈ ഹെവി വെയ്റ്റ്സ് ഒക്കെ അടിക്കുന്ന പോലുള്ള ഒരു പരിപാടിയാണ്. ഒരു ഭയങ്കര ഹെവി ഒരു സ്പോർട്സ് ഷെഡ്യൂളാണ് നമുക്ക് ഈ വീക്കെൻഡിലുള്ളത്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ സർവൈവൽ പ്ലാൻ? ഈ വീക്കെൻഡ് സർവൈവൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ TVയിൽ മെസ്സിയുടെ കളി കാണുക, ഫോണിൽ IPL സ്ട്രീം ചെയ്യുക, ഓഫീസിൽ പോയി സംസാരിക്കാൻ വേണ്ടി ഇടയ്ക്ക് വെച്ച് ബ്ലൂ ജെയ്സിൻ്റെ സ്കോർ കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി ഒരു 2016 ഇറങ്ങിയ ഗപ്പി എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ടോവിനെ വല്ലാത്തൊരു ലുക്കിൽ വന്നു, ഭയങ്കര ഡിപ്രസിംഗ് ആയിട്ടൊരു മൂവിയായിരുന്നു അല്ലേ. പക്ഷേ അതിൽ തനിയെ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാട്ടുണ്ട്. വിഷ്ണു വിജയുടെ സംഗീതത്തിൽ വിനായക് ശശികുമാർ എഴുതി, സൂരജ് സന്തോഷ് പാടിയിരിക്കുന്ന ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഡ്രൈവ്. കൂടെയുള്ളത് ആർ ജെ വിഷ്ണുവാണ്. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റുഡിയോയിലിരുന്ന് ജനലിലൂടെ പുറത്ത് നോക്കുമ്പോൾ നല്ല സണ്ണി വെതറാണ്. ഞാൻ ഫോണെടുത്ത് വെതറ് നോക്കുമ്പോൾ 12 ഡിഗ്രിയാണ് കാണിക്കുന്നത്. നല്ല വാർത്തയാണ് അല്ലേ? അപ്പോൾ സ്പ്രിങ് ഒഫീഷ്യലി ഇങ്ങെത്തി. പക്ഷേ നമ്മൾ ടൊറൻ്റോയിൽ സ്പ്രിങ് വന്നു എന്ന് മനസ്സിലാക്കുന്നത് മരങ്ങൾ തളിർക്കുമ്പോഴല്ല, റോഡിൽ ഓറഞ്ച് ട്രാഫിക് കോണുകൾ പൂക്കുമ്പോഴാണ്. അതായത് ദി ഗ്രേറ്റ് ടൊറൻ്റോ കൺസ്ട്രക്ഷൻ ബ്ലൂം തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഒഫീഷ്യലിയും അൺഒഫീഷ്യലിയൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം കാണുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ആദ്യം ഈ ഒരു കാലാവസ്ഥ കാണുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നത് എന്താ, നല്ലൊരു പാർക്കിൽ പോയി ഒരു ബാർബിക്യൂ അടിക്കാം, ആഹാ അന്തസ് അല്ലേ. പക്ഷേ ടൊറൻ്റോയിൽ ഒരു വീക്കെൻഡ് ബാർബിക്യൂ പ്ലാൻ ചെയ്യുക എന്നത് ഒരു മിലിറ്ററി ഓപ്പറേഷൻ പോലെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ, പാർക്കിലേക്ക് പോകാൻ വണ്ടി എടുത്താൽ ഉടനെ നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ പെടും. ഇപ്പം നമ്മുടെ ഗാർഡിനർ എക്സ്പ്രസ് വേയിൽ ലെയ്ൻ ക്ലോഷേഴ്സ് ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ എപ്പോഴും തിരക്കാണ്. ഇനി ഞാൻ താമസിക്കുന്ന സ്കാർബ്രോ ആണ്, അവിടെയൊക്കെ കിങ്സ്റ്റൺ റോഡിലും മോർണിംഗ് സൈഡിലൊക്കെ ഓറഞ്ച് കോണുകളുടെ പെരുമഴയാണ് കണ്ടുവരുന്നത്. നല്ല കാര്യമാണ്, അതൊരു സൈഡിലൂടെ നടക്കട്ടെ, ഇതൊക്കെ നമ്മൾ യൂസ്ഡ് ടു ആണല്ലോ. ഇനി ഈ ട്രാഫിക്കൊക്കെ തരണം ചെയ്ത് പാർക്കിലെത്തിയാൽ തീരുന്നോ? ഇല്ല, അവിടെയാണ് അടുത്ത ചാലഞ്ച്. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് പോയി ഗ്രില്ല് വെക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സിറ്റി ഓഫ് ടൊറൻ്റോയുടെ ഡെസിഗ്നേറ്റഡ് ബാർബിക്യൂ സ്പോട്സിൽ മാത്രമേ ഇത് അനുവദിക്കുകയുള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഗ്രൂപ്പ് 25 പേരിൽ കൂടുതൽ ആൾക്കാരുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു പാർക്ക് പെർമിറ്റ് എടുക്കണം. വളരെ സിമ്പിളാണ്, സിറ്റി ഓഫ് ടൊറൻ്റോയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ 311 വിളിച്ച് സംസാരിക്കാം. പക്ഷേ ഈ സ്പോട്ടുകൾ പെട്ടെന്ന് ഫില്ലാവുന്നത് കൊണ്ട് ആഴ്ചകൾക്ക് മുമ്പേ ബുക്ക് ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി പെർമിറ്റ് എടുത്താലും ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, നമുക്കിഷ്ടപ്പെട്ട സ്ഥലം തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ രാവിലെ കൃത്യം 9 മണിക്കെങ്കിലും ആരെങ്കിലും ഒരാൾ നേരത്തെ പോയി പിക്കിംഗ് ടേബിൾ ക്യാപ്ചർ ചെയ്തില്ലെങ്കിൽ അത് കിട്ടുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ അഗെയിൻ പ്രാക്ടിക്കൽ ചാലഞ്ചസ് ആണ്. പക്ഷേ അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ്റെ ഇടയിൽ രാവിലെ 9 മണിക്ക് നമ്മൾ പാർക്കിലെത്തണമെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബഫർ പരിപാടിയെല്ലാം ഇട്ട് വേണം നമ്മൾ ഈ പ്രാവശ്യത്തെ ബാർബിക്യൂ പ്ലാൻ ചെയ്യാനെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്, ഇതൊരു മിലിറ്ററി ഓപ്പറേഷൻ പോലെ ഉള്ളൊരു ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണെന്ന്. ഇനി ഒരു ചെറിയ വാർണിംഗ് കൂടെ തരാം. നിങ്ങൾ ടൊറൻ്റോ ഐലൻഡിലേക്ക് പോകുന്നു എങ്കിൽ പ്രൊപ്പൈൻ സിലിണ്ടർ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു ഇതും കൂടെ വന്നിട്ടുണ്ട്. ചാർക്കോൾ മാത്രമേ അലോഡായിട്ടുള്ളൂ. ഇതറിയാതെ നിറയെ നമ്മുടെ കാറ് വണ്ടി നിറയെ സാധനങ്ങളുമായിട്ട് പോയിട്ട് ഫെറിയുടെ മുന്നിൽ ഇങ്ങനെ നമ്മളിനി എന്ത് ചെയ്യും അല്ലയ്യാ എന്ന് ചോദിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ട്രാഫിക് ജാമിലൊന്നും പെടാതെ നേരത്തെ തന്നെ പാർക്കിൽ ടേബിൾ പിടിച്ച എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. എൻജോയ് ദ സ്പ്രിംഗ് വെതർ, കീപ് ദ ഗ്രിൽ ഹോട്ട് ആൻഡ് ഹാവ് എ ബ്രില്ലിയൻറ്റ് വീക്കെൻഡ്.

വിൻ്റർ മാറി സ്പ്രിങ് തുടങ്ങുമ്പോൾ, കാലാവസ്ഥ നന്നായി തുടങ്ങുമ്പോൾ നമ്മുടെ സിറ്റിയിലൊക്കെ, പ്രത്യേകിച്ച് ഡൗൺ ടൗണിലൊക്കെ കാറിനേക്കാൾ സ്പീഡിൽ പോകുന്ന മറ്റൊരു സാധനമുണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ? അത് വേറൊന്നുമല്ല, നമ്മുടെ സൈക്കിൾസ്, അതായത് ഇ ബൈക്സാണ്, ഇലക്ട്രിക് സൈക്കിൾസാണ്, ഓർ ഇ ബൈക്സ് എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ നമ്മുടെ സിറ്റിയുടെ 2026 ഓപ്പറേറ്റിംഗ് പ്ലാൻ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ നമ്പേഴ്സൊക്കെ ഭയങ്കര രസകരമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം 7.8 മില്യൺ റൈഡ്സ് ആണ് ടൊറൻറ്റോ ബൈക്ക് ഷെയറി നടത്തിയിരിക്കുന്നത്. ചെറിയ നമ്പറല്ല കേട്ടോ, 7.8 മില്യൺ. അപ്പോൾ ഈ വർഷം അത് 8.6 ആകും എന്നാണ് ഫോർകാസ്റ്റ്. 86 ലക്ഷം റൈഡ്സ്. ഓ, ഇത് കണ്ടിട്ട്, അത് ആലോചിച്ച് നോക്കൂ, ഇത് കണ്ടിട്ട് സിറ്റി ഒരു ഒരു $10 മില്യൺ പുതിയ ഇലക്ട്രിക് ബൈക്സിനും ഡോക്കുകൾക്കും വേണ്ടി ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊരു നല്ല നല്ല വാർത്തയാണ്, കാരണം തിരക്കുകൾ കുറഞ്ഞിരിക്കും. കുറച്ചുകൂടെ ഇവിടെ നമുക്ക് ഡെഡിക്കേറ്റഡ് ലെയിൻസ് ഉണ്ട്, അതിലൂടെ സമാധാനമായിട്ട് പോകാം. ബൈക്ക് ഓടിക്കുന്നവർക്ക് നല്ലതാണ്, ട്രാഫിക്ക് കുറഞ്ഞിരിക്കും, ബൈക്സ് സേഫാണ്, ട്രാഫിക്ക് കുറഞ്ഞിരിക്കും, അറ്റ് ദ സെയിം ടൈം പൊല്യൂട്ടിംഗ് അല്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൂവാണ്. ഇനി അഗെയിൻ ഇവിടെ ഒരു ഡേറ്റ നോക്കുകയാണെങ്കിൽ, ഒരു സാധാരണ സൈക്കിൾ എടുത്ത് പലപ്പോഴും നമ്മളിവിടെ ഒരു A to B പോകാൻ മടിക്കുന്നവർ, ഈ ബൈക്ക് ഉണ്ടെങ്കിൽ പെഡലിംഗ് കുറവ് മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ പറയുന്ന ഒരു സാധാരണ സൈക്കിളിനേക്കാൾ ഇരട്ടി ട്രിപ്പുകൾ ഒരു ഈ ബൈക്ക് ഡെയിലി റൺ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അതൊരു നല്ല പരിപാടിയല്ലേ? അപ്പോൾ നമ്മളൊന്ന് ജിമ്മിൽ പോയി കാർഡിയോയ്ക്ക് വേണ്ടി മാത്രം ജിമ്മിൽ പോകുന്നവർ ഒരു ഈ ബൈക്ക് എടുത്ത് ഒരു ലേക്ക് ഷോർ വഴി ഒരു കറക്കം, അതൊരു നല്ല പരിപാടിയാണ്. ആൻഡ് അഗെയിൻ ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ സിറ്റിയിൽ നിന്നുള്ള ചെറിയ സപ്പോർട്ടും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വീക്കെൻഡ് എങ്ങനെ നിങ്ങൾ ഈ ബൈക്കൊക്കെ എടുത്ത് പോകുന്നുണ്ട് എങ്കിൽ ദയവായി സേഫായിട്ട് റൈഡ് ചെയ്യുക, ഫാസ്റ്റായിട്ട് റൈഡ് ചെയ്യുക, ബട്ട് അറ്റ് ദ സെയിം ടൈം എപ്പോഴും ഒരു ഹെൽമെറ്റ് വെച്ച് മാത്രം റൈഡ് ചെയ്യാം.

വെൽക്കം ബാക്ക് ടു മധുരഗീതം. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ വിഷ്ണുവാണ്. അപ്പോഴേ നിങ്ങളെല്ലാവരും നമ്മുടെ റേഡിയോ കേൾക്കുന്നുണ്ട്, അതിൽ നമുക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ നിങ്ങളിൽ എത്ര പേര് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്? ഇത് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം? ഇത് ഒരു റേഡിയോ ചാനൽ മാത്രമല്ല, നമുക്കൊരു വിഷ്വൽ വിങ്ങും കൂടെ ഉണ്ട്. നമ്മൾ ഒട്ടനവധി വിഷ്വൽ കോണ്ടന്റ് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഇൻ്റർവ്യൂസ് ഉണ്ടാവും, ചായക്കട ചാറ്റ്സ് ഉണ്ടാവും, പോഡ്കാസ്റ്റ് ഉണ്ടാവും, അങ്ങനെ ഒട്ടനവധി എൻഗേജിങ് കോണ്ടന്റ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് കൺസിഡർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ്, സജഷൻസ്, ഇൻ കേസ് ഇപ്പം നിങ്ങൾക്ക് ഒരാളെ അറിയാം, ആൻഡ് ഇഫ് യു വോണ്ട് ദം ടു ബി ഫീച്ചേർഡ് ഓൺ അവർ ഷോ, നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മധുരഗീതത്തിൽ ഒരു മെസ്സേജ് അയക്കുകയാണ് എങ്കിലോ, ഇല്ലെങ്കിൽ മൃദുലയെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിലോ, ഡെഫിനറ്റ്ലി നമ്മൾ അവരെ ഫീച്ചർ ചെയ്യുന്നതായിരിക്കും. മധുരഗീതത്തിന് പ്രോമിസ് ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്, വിൽ ഓൾവേസ് ബി ദ വോയിസ് ഫോർ ദ മലയാളി കമ്മ്യൂണിറ്റി ഹിയർ ഇൻ കാനഡ. ഇനി ഇപ്പം നിങ്ങൾ കേട്ട പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയിൽ നിന്നാണ്, തലവര 2025 ഇറങ്ങിയ തലവര എന്ന് പറയുന്ന സിനിമയിൽ നിന്നാണ്. പാടിയിരിക്കുന്നത് റാഖുവും ഐസായും ചേർന്നിട്ടാണ്, ലിറിസിസ്റ്റ് എന്ന് പറയുന്നത് മുത്തുവാണ്, മ്യൂസിഷ്യൻ ഇലക്ട്രോണിക് കിളിയാണ്. ഒരു ഭയങ്കര, നമ്മൾ മലയാള സിനിമ കാണുമ്പോൾ വല്ലാണ്ടൊരു സന്തോഷം തോന്നുന്ന ചില സിനിമകളുണ്ടല്ലോ, അതുപോലൊരു സിനിമയായിരുന്നു. വളരെ സിമ്പിൾ തീം, പക്ഷേ ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞു വെച്ച ഒരു രസകരമായ സിനിമ. കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ സിനിമ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. അർജുന അശോകൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടൊറൻ്റോയിൽ നമ്മൾ കൺസ്ട്രക്ഷനെ കുറിച്ചും ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ ഇത് ഈ പിക്ചർ അബി ബാക്കി ഹേ എന്ന് പറയുന്ന പോലെയാണ്, ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. കാരണം നമ്മുടെ സിറ്റിയുടെ റിയൽ ട്രാഫിക് സ്ട്രെസ് ടെസ്റ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ. നമ്മളൊന്ന് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മാസം കൂടെ കഴിഞ്ഞ് June 12 ഈ ഡേറ്റ് നിങ്ങൾ കലണ്ടറിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചോളൂ. ഒരു കാരണവശാലും അന്ന് ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുത്. കാരണം ഈ ദിവസം ടൊറൻ്റോ സിറ്റിയുടെ മാപ്പൊന്ന് ചുമക്കും. കാരണം ഫിഫ വേൾഡ് കപ്പിൽ നമ്മുടെ തൊട്ട് മുന്നിൽ ഏതാണ്ട് എത്തിക്കഴിഞ്ഞല്ലോ. June 12 ടൊറൻ്റോ സ്റ്റേഡിയത്തിൽ കാനഡ നാഷണൽ ടീമും ബോസ്നിയയും തമ്മിലുള്ള ഒരു മാച്ച് നടക്കുകയാണ്. അതുമാത്രമല്ല, അതേ ദിവസം തന്നെ റോജേഴ്സ് സെൻറ്ററിൽ നമ്മുടെ ബ്ലൂ ജെയ്സും യാങ്കീസും തമ്മിലുള്ള വോളിബോൾ മാച്ചും ഉണ്ട്. രണ്ടും മെഗാ സ്പോർട്ടിങ് ഈവൻ്റ് ആണ്. അപ്പോൾ ഡൗൺ ടൗണിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. എനിക്ക് ഈ കഷ്ടകാലത്തിന് കഷ്ടകാലം എന്ന് പറയുന്നില്ല, എഗെയിൻ രണ്ടും ഡൗൺ ടൗണിൽ ഒരേ ദിവസമാണ് നടക്കുന്നത്. അപ്പോൾ സിറ്റിയുടെ ട്രാൻസിറ്റ് ഒഫീഷ്യൽസൊക്കെ ഇപ്പം തന്നെ വാർണിംഗ് തന്നു തുടങ്ങി. ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ആൾക്കാർ അന്ന് ഒരേ സമയം TTCയിലും ഗോ ട്രെയിനിലും ഇടിച്ച് കയറാൻ പോവുകയാണ്. അപ്പോൾ June 12 ഡൗൺ ടൗണിലേക്ക് ആവശ്യമില്ലാണ്ട് വണ്ടിയെടുത്ത് പോയാൽ പിന്നെ തിരിച്ച് വരാൻ ചിലപ്പോൾ ഈ വേൾഡ് കപ്പ് മാച്ച് കഴിയുന്നവരെയൊക്കെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് വെറും ഒരു വാർണിംഗ് മാത്രമായിട്ട് എടുക്കണ്ട, ഇത് ഓൾമോസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ സെർട്ടനിറ്റി ആണ്. അപ്പോൾ സ്പോർട്സ് ഫാൻ, പ്രിപ്പയർ യുവർ ട്രാൻസിറ്റ് ആപ്സ് ആൻഡ് മേ ബി ദ ബെസ്റ്റ് കമ്മ്യൂട്ടേഴ്സ് വിൻ.

അങ്ങനെ ഞാനൊരു വിഷമമുള്ള കാര്യം പറയാൻ പോവുകയാണ്. വ്യസനത്തെ സമേതം ഞാൻ പറയാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഷോ ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട്. എനിക്കെൻ്റെ സ്വന്തമായിട്ട് ട ട ട ട ട ട എന്ന് പറഞ്ഞൊരു BGM ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇടാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഓക്കെ, നല്ല നല്ല രസമുണ്ടായിരുന്നല്ലോ, നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചല്ലോ. അപ്പം നമ്മുടെ ഷോയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. നാളെ സൺഡേ May 10 മദേഴ്സ് ഡേ ആണ്. അപ്പോൾ ഇനി നമ്മുടെ അമ്മമാർക്ക് വേണ്ടി ആദ്യം ഞാൻ നടത്തിയ സ്പെഷ്യൽ അനൗൺസ്മെൻ്റ് ഒന്നും കൂടെ ചെയ്യുകയാണ്. നമ്മുടെ വിജയാസ് ജ്വല്ലറിയുടെ ഹൃദയം നിറഞ്ഞ മദേഴ്സ് ഡേ ആശംസകളോടെ അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ വീക്കെൻഡിൽ വിജയാസ് ജ്വല്ലറി ഒരുക്കുന്ന സാറ്റർഡേ സൺഡേ സ്പെഷ്യൽ സെയിൽ ആരും മിസ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഓരോ പർച്ചേസിനും ഒരു സ്പെഷ്യൽ ഗോൾഡ് കോയിൻ ആണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഈ ഗംഭീരമായ ഓഫറിനെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ മന്ത്ലി സേവിംഗ് സ്കീമിനെ കുറിച്ചും കൂടുതൽ അറിയാൻ 3341 മാർക്കം റോഡ് സ്കാർബ്രോയിലുള്ള വിജയാസ് ജ്വല്ലറി ഇന്ന് തന്നെ സന്ദർശിച്ചോളുക. ഇനി ഇന്ന് രാവിലെ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, സിനിമയെക്കുറിച്ച് സംസാരിച്ചു, ഇലക്ഷനെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഷോ നിർത്തുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരമ്മയുടെ കഥ പറയാനുണ്ട്. ഈ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഒരു പാവ അമ്മ. അമ്മയുടെ പേര് ഭഗീരഥയമ്മ എന്നാണ്. ഭഗീരഥയമ്മയുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ വലിയ സങ്കടങ്ങളിലൂടെയാണ്, വലിയ പ്രതിസന്ധികളിലൂടെയാണ് കേട്ടോ. വെറും 9 വയസ്സുള്ളപ്പോൾ സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടു. അത് ഭഗീരഥയമ്മയ്ക്ക് അമ്മയുടെ അമ്മയെ നഷ്ടപ്പെട്ടു. ആ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ അനിയന്മാരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി 3ാം ക്ലാസ്സിൽ അമ്മ പഠിത്തം നിർത്തി വീട്ടിലെ 4 ചുമരുകൾക്കുള്ളിൽ വീടിൻ്റെ മുഴുവൻ ചുമതലകളും അമ്മ സ്വന്തമായിട്ട് ഏറ്റെടുത്തു. ഇനി പ്രായപൂർത്തിയായപ്പോൾ തന്നെ അമ്മയെ കല്യാണം കഴിച്ചു. പക്ഷേ അവിടം കൊണ്ടും അമ്മയുടെ ജീവിതത്തിലെ കഷ്ടതകൾ അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. 30കളിൽ തന്നെ അമ്മ വിധവയായി. പിന്നെയുള്ള ജീവിതം മുഴുവൻ തൻ്റെ 6 മക്കളെ വളർത്താൻ വേണ്ടി മാത്രം ആ അമ്മ മാറ്റിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മമാരുടെയൊക്കെ കാര്യം നമുക്കറിയാലോ. മക്കൾക്ക് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം അവരൊരു സൈഡിലോട്ട് മാറ്റിവെച്ച്, അവരിതെല്ലാം ത്യജിച്ച്, അവർ മക്കളെങ്ങനെ മുന്നോട്ട് വരണം എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരാണ്. ഭഗീരഥയമ്മയും അതുപോലെ തന്നെയാണ് ചെയ്തത്. പക്ഷേ വർഷങ്ങൾ കടന്നുപോയി. 2019 ഭഗീരഥിയമ്മയ്ക്ക് വയസ്സ് 105. എത്രയാണ്? 105. ആ പ്രായത്തിൽ അമ്മ ഒരു തീരുമാനമെടുത്തു. പണ്ടമ്മ 3ാം ക്ലാസ് വെച്ച് പഠനം നിർത്തിയെന്ന് പറഞ്ഞില്ലേ, അമ്മയ്ക്ക് തുടർന്ന് പഠിക്കണമെന്നൊരു തീരുമാനമെടുത്തു. ആലോചിച്ച് നോക്കണം, വയസ്സ് 105 കേട്ടോ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ്, അക്ഷരമറിയുന്ന ഒരമ്മയാവണം എന്നൊരാഗ്രഹം 105 അമ്മയ്ക്ക് തോന്നി. 105 അമ്മ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു പരീക്ഷ എഴുതി. എനിക്ക് 4ാം ക്ലാസിൻ്റെ പരീക്ഷയാണ് എഴുതിയത്. അമ്മയ്ക്ക് നല്ല മാർക്കോടെ അമ്മ പാസ്സായി. മാത്സിലൊക്കെ അമ്മയ്ക്ക് ഫുൾ മാർക്കായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇതേ തുടർന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നാരീശക്തി പുരസ്കാരം വരെ നേടിയ ഭഗീരഥി അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന പല ലെസൺസാണല്ലേ. ഒരമ്മ മക്കൾക്ക് വേണ്ടി ഇതെല്ലാം മാറ്റി വയ്ക്കുമ്പോഴും അമ്മയുടെ ഉള്ളിലുള്ള ആ സ്പാർക്ക് എവിടെയോ കെടാണ്ട് അമ്മ ഉള്ളിൽ തന്നെ കൊളുത്തി വച്ചിരുന്നു. അത് 105 വരെ എടുത്തു അത് പുറത്തോട്ട് കൊണ്ടുവരാൻ. അപ്പോൾ എനിക്ക് ഇവിടെ പറയാനുള്ളത്, നമ്മുടെ അമ്മമാരെല്ലാവരും ഇതുപോലെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് പല ത്യാഗങ്ങളും സഹിച്ച്, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചായിരിക്കും മക്കളുടെ ഉന്നമനത്തിന് വേണ്ടി അമ്മമാർ പണിയെടുക്കുന്നത്. പക്ഷേ അഗെയിൻ, കീപ് യുവർ സ്പാർക്ക് വിത്തിൻ യു. അത് ഒരിക്കലും കെട്ടുപോകാതെ സൂക്ഷിക്കുക. അതിന് എപ്പോൾ ഒരു അവസരം കിട്ടുന്നോ അത് ഒരു തീയായി കൊളുത്തി തീപ്പന്തമായി പുറത്തു വരിക. അപ്പോൾ ഈ വീക്കെൻഡ് തിരക്കുകൾക്കിടയിലും നാളെ അമ്മയൊന്ന് വിളിക്കാൻ മറക്കരുത്. നാളെ ഉറപ്പായും രാവിലെ വിഷ് ചെയ്യുക. നാളെ വിഷ് ചെയ്യുന്നതുകൊണ്ട് മാത്രം മദേഴ്സ് ഡേ പൂർണ്ണമാവുന്നില്ല. വർഷം ത്രൂ ഔട്ട് ദ ഇയർ നമ്മൾ അമ്മയോട് കാണിക്കേണ്ട സ്നേഹം കാണിക്കുക. പക്ഷേ നാളെ അവർക്ക് വേണ്ടിയുള്ളൊരു ദിവസമായതുകൊണ്ട് അവരുടെ സാക്രിഫൈസസിന് വേണ്ടി ഒരു താങ്ക് യു പറയാൻ മറന്നു പോകരുത്. ഇനി നാളെ സൺഡേ രാത്രി 8 മണി മുതൽ 9 മണി വരെ മധുരഗീതം ട്യൂണിങ് ചെയ്യാൻ മറക്കണ്ട. സൺഡേ ക്ലബ്ബുമായി പാർവതി നിങ്ങളെ കാത്തിരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്ന് കൺസിഡർ കൂടെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് മധുരഗീതം FM നിന്നും മോർണിംഗ് ഡ്രൈവിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം വിഷ്ണു. ഹാവ് എ ബ്യൂട്ടിഫുൾ വീക്കെൻഡ് ആൻഡ് സീ യു ഓൾ നെക്സ്റ്റ് വീക്ക്.